0: ളെയും പകർച്ചവ്യാധികളല്ലാത്ത രോഗികളെയും നേരിടാൻ ഇന്ത്യ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. കിഴക്കൻ തിമോറയിൽ വെർച്വലായി നടന്ന ലോകാരോഗ്യ സംഘടനയുടെ തെക്കുകിഴക്കൻ ഏഷ്യൻ റീജിയണൽ കമ്മിറ്റിയുടെ 79-ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിക്കാൻ മറ്റന്നാൾ കോഴിക്കോട്ടെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമായിരിക്കും അൻവർ ഇബ്രാഹിം കോഴിക്കോട്ട് എത്തുക. യു ജി സി നെറ്റ് ജൂൺ 2026 പരീക്ഷയിലെ ഇംഗ്ലീഷ് കൊമേഴ്സ് സോഷ്യോളജി പേപ്പറുകൾക്കായി നടത്തിയ പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ ദേശീയ പരീക്ഷാ ഏജൻസി പുറത്തിറക്കി. ഈ മാസം 13 വരെ ഔദ്യോഗിക യു ജി സി നെറ്റ് പോർട്ടൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരസൂചികളിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. പൊതുമേഖല ബാങ്ക് ജീവനക്കാർ ഇന്ന് രാജ്യവ്യാപകമായി പണിമുടക്കും. പ്രവൃത്തിദിനം ആഴ്ചയിൽ 5 ആക്കണമെന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 7 യൂണിയനുകളുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണവാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടത്തും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. സംസ്ഥാന പട്ടയമേളയ്ക്ക് ഇന്ന് തൃശൂരിൽ തുടക്കമാവും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഭൂരഹിതരായ 1059 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നത്. മന്ത്രി എ പി അനിൽകുമാർ മേള ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇ ഡി വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട്ട് പറഞ്ഞു. വിഷയത്തിൽ വിവിധ വശങ്ങൾ ആലോചിക്കാനുണ്ടെന്നും അതിന്റെ മെറിറ്റ് അനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ രക്ഷിച്ച് പുനർനിർമ്മാണം നടത്തുന്ന പ്രക്രിയയിലാണ് യു ഡി എഫ് ഗവൺമെന്റെന്നും പൊതുസമൂഹത്തിന്റെ വിശ്വാസമാണ് യു ഡി എഫിനെ വലിയ ഭൂരിപക്ഷത്തോടെ ഭരണത്തിലെത്തിച്ചതെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എൽ ഡി എഫ് ഗവൺമെന്റ് കേരളത്തെ പിറകോട്ടാണ് നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാവും. കുണ്ടായിത്തോട് കെ എഫ് ബി കേന്ദ്രത്തിൽ എം കെ രാഘവൻ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇന്റർനാഷണൽ ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട രജനീഷ് ഹെൻറിയെ യോഗത്തിൽ അനുമോദിക്കും. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ ദുബായിൽ ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രണ്ടാം സെമിയിൽ ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം വൈകിട്ട് 8 മത്സരം. മറ്റന്നാൾ ഫൈനലിൽ ഇന്ത്യ ഇന്നത്തെ മത്സര വിജയികളുമായി ഏറ്റുമുട്ടും. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ അത്ലറ്റിക്സ് ഫൈനൽ സീരീസിൽ വിജയിച്ച് ഏഷ്യൻ ഗെയിംസ് തയ്യാറെടുപ്പിന് കരുത്തേകി ഇന്ത്യൻ താരങ്ങൾ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ വനിതാ വിഭാഗത്തിൽ പരുൾ ചൌധരിയും പുരുഷ വിഭാഗത്തിൽ അവിനാഷ് സാപ്ലയും ഒന്നാമതെത്തി. 200 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് ഉടമയായ അനിമേഷ് കുജൂർ സ്പ്രിന്റ് ഇനങ്ങളിൽ ഇരട്ട വിജയം സ്വന്തമാക്കി. ഹാമർ ത്രോയിൽ 2 ഇന്ത്യൻ ദേശീയ റെക്കോർഡുകൾ പിറന്നു. 2016 നീരജ് കുമാർ സ്ഥാപിച്ച 70.73 മീറ്റർ എന്ന റെക്കോർഡ് മറികടന്ന് 71.02 മീറ്റർ ദൂരമെറിഞ്ഞ് നിർഭയ് ചൌധരി പുരുഷ വിഭാഗത്തിലും 68.35 മീറ്റർ ദൂരമെറിഞ്ഞ് തന്യ ചൌധരി വനിതാ വിഭാഗത്തിലും ദേശീയ റെക്കോർഡ് സ്വന്തമാക്കി. പുരുഷന്മാരുടെ ജാവ്ലിൻ ത്രോയിൽ രോഹിത് യാദവ്

0: വും വനിതകളിൽ അന്നു റാണിയും ഒന്നാമതായി. വനിതാ ലോങ് ജമ്പിൽ ആൻസി സോജനും പുരുഷന്മാരുടെ ഷോട്ട്പുട്ടിൽ തജീന്ദർ പാൽ സിംഗ് ടൂറും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി.
1: സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 വരെ ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. കൊച്ചിയിൽ CBSE ക്ലസ്റ്റർ 11 അത്ലറ്റിക് മീറ്റിന്റെ ആദ്യ ദിനത്തിൽ 616 പോയിന്റുമായി എറണാകുളം ജില്ല മുന്നിൽ. 135 പോയിന്റ് നേടി ഇടുക്കി രണ്ടും 117 പോയിന്റോടെ തിരുവനന്തപുരം മൂന്നാം സ്ഥാനത്തുമാണ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലിയും ദാമൻ ദിയും സന്ദർശിക്കും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യയ്ക്ക്. ED വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: കാറിനകത്തിരുന്ന് പോകേണ്ട ഒരു കമ്പനി മുതലാളി ആരാണ്ട്ര സൈക്കിളിൽ ഇരുന്നോണ്ട് പോകുന്നല്ലോ.
1: കമ്പനി മുതലാളിയോ?
0: മുത്തയ്യത്തെ കൊച്ചന്റെ കാര്യമാ പറഞ്ഞത്.
1: പിന്നെന്തോ ചെയ്യും?
0: പൊന്നയ്യത്തെ മൂപ്പലാൻ ജീവിച്ചിരുന്നെങ്കിൽ ആ കമ്പനി ഇപ്പോഴും നിലനിന്നേനെ.
1: ആ മൂപ്പലാൻ ഒറ്റ ഒരുത്തനെ ഉഴപ്പതിനെല്ലാം കാരണം.
0: അതെന്തൊരു വർത്തമാനോ മനുഷ്യ നിങ്ങൾ പറയുന്നത്. തൊഴിലാളികള് സമരം നടത്തി, കേസും വഴക്കും നടന്നു, അതിന് മൂപ്പലാൻ എന്ത് കഴിച്ചു?
1: എടുത്താൻ കഥ അറിയാതെ ആട്ടം കാണാം. മുത്തയ്യത്തെ മൂപ്പലാൻ പ്രമാണത്തിൽ എഴുതി വെച്ചേക്കുന്നത് എന്തുവാണെന്ന് എനിക്കറിയാവോ?
0: അയ്യോ, അതൊന്നും എനിക്കറിഞ്ഞൂടാ.
1: മൂപ്പലാന്റെ മരണശേഷം കമ്പനി ആദ്യത്തെ 3 വർഷം നടത്തിക്കൊണ്ടുപോകാനുള്ള അധികാരവും അവകാശവും മൂത്ത മോനാ.
0: 3 വർഷത്തേക്ക് മാത്രമോ?
1: അതെ, അത് കഴിഞ്ഞാൽ അടുത്ത 3 വർഷത്തേക്ക് 2-ാമത്തെ മോന അവകാശം, പിന്നെ 3 കൊല്ലം കഴിയുമ്പോ 8 ഇളയവന് അവകാശം.
0: അല്ലേ, ഇതെന്തൊരു വല്ലാത്ത എഴുത്തായി പോവല്ലോ.
1: ആദ്യം അധികാരം കിട്ടിയവൻ കാലാവധി പൂർത്തിയായപ്പോ അടുത്ത വർഷത്തേക്കുള്ള ഓർഡർ പല സ്ഥാപനക്കാരുടെ കയ്യിൽ നിന്നും മേടിച്ചു.
0: മോശക്കാരനല്ലല്ലോ.
1: ഏതായാലും 2-ാമത്തെ മോൻ ഏറ്റെടുത്തപ്പോ കമ്പനിയിലുണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ സ്ഥാപനക്കാരെത്തി. അപ്പോഴാ അറിയുന്നത് മുൻകൂർ കാശ് മൂത്തവൻ വാങ്ങിയ കാര്യം. അതോടെ കഷ്ടകാലം തുടങ്ങി, ഉത്പാദനവും കുറഞ്ഞു.
0: പിന്നെ തൊഴിലാളികള് സമരം തുടങ്ങി, കേസായി, കോടതിയിലെത്തി, കമ്പനി അടച്ചു, മിഷീൻ എല്ലാം തുരുമ്പ് പിടിച്ച് കാടും കയറി നേട്ട കിടക്കുന്നു.
1: 3 മക്കളുടെ ഒന്നിച്ചു നിന്ന് സ്ഥാപനം നടത്തി ലാഭവിഹിതം പങ്കുവെച്ചാ പോരായിരുന്നോ?
0: അതിന് അന്ന് ആരും തയ്യാറായില്ല. ഞാനതാ പറഞ്ഞത് അനുഭവയോഗം വേണമെന്ന്.
2: ഓ, ഇന്നലെ തീരേണ്ടതാ അമ്മാവാ. ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മാറ്റി വെക്കേണ്ടി വന്നു.
0: പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞ്.
1: അന്ന് തന്നെ അറിഞ്ഞടാ. ഞാനൊരു കാര്യം ചോദിക്കും, ഈ കിളികളി മത്സരം നടക്കുമ്പോഴും ഫുട്ബോൾ കളി മത്സരം നടക്കുമ്പോഴൊക്കെ ചില തർക്കവും ഉടക്കമൊക്കെ വരും, പക്ഷെ കലാരംഗത്തുടക്കം നടക്കുന്ന ആദ്യമായിട്ട് കേൾക്കുക.
0: മാത്രമല്ല, ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെല്ലുന്ന ആൾക്ക് എന്തേലും തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ അതൊക്കെ സൗമ്യമായി ഒതുക്കേണ്ടതല്ലയോ?
2: നിങ്ങൾ രണ്ടുപേരും പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടേ ഞാൻ ഇതിന് മറുപടി പറയാം.
0: ഞങ്ങൾ കേട്ടറിഞ്ഞ കാര്യമാ പറഞ്ഞത്.
2: എന്നാ ഞാൻ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. ഈ രംഗനാഥ് എന്ന് പറയുന്നവനെ സ്കൂളിൽ പഠിച്ച കാലത്ത് ഒരു നാടകത്തിലും അഭിനയിച്ചിട്ടില്ല. വായനശാല വാർഷികത്തിലും ക്ലബ്ബ് വാർഷികത്തിലും ഒന്നും ഒരു നാടകത്തിൽ പോലും അഭിനയിച്ചിട്ടില്ല.
0: അവൻ സ്റ്റേജിൽ കയറുന്നത് ഞങ്ങളും കണ്ടിട്ടില്ല.
2: കുറെ നാള് കൊണ്ട് എന്റെ പുറകെ നടന്ന് പറയുക, ഒരു ഷോർട്ട് ഫിലിമിലെങ്കിലും ഒന്ന് അഭിനയിപ്പിക്കാൻ. എനിക്ക് അടുത്ത് പരിചയമുള്ള ഒരു സംവിധായകൻ ഷോർട്ട് ഫിലിം എടുത്തപ്പോ ഞാൻ രംഗനാഥന്റെ കാര്യം പറഞ്ഞു.
1: മനോജൻ, നിന്റെ റെക്കമെന്റ് ഇല്ല അഭിനയിക്കാൻ അവസരം കിട്ടിയെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു.
2: എന്നിട്ട് അവൻ എന്തുവാ ചെയ്തത്? ഷൂട്ട് തുടങ്ങുന്ന ദിവസം അഭിനയിക്കേണ്ടവരെ എല്ലാം വിളിച്ചു വരുത്തി സംവിധായകൻ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചു.
1: അത് വേണമല്ലോ.
2: വായിച്ചു കഴിഞ്ഞ ശേഷം രംഗനാഥൻ എന്നെ ഫോൺ വിളിച്ച് പറയാ അതിലെ വില്ലൻ വേഷം അവന് കൊടുക്കണമെന്ന്.
0: മോശക്കാരനല്ലല്ലോ.
2: ഞാൻ പറഞ്ഞു ഇപ്പൊ കിട്ടിയ വേഷം അങ്ങ് ചെയ്താൽ മതിയെന്ന്. ഉച്ചയായപ്പോ തന്നെ ഷൂട്ടും തുടങ്ങി.
0: ആദ്യം എടുത്തതേ രംഗനാഥന്റെ ഭാഗമാണോ?
2: അല്ലല്ലല്ല, ഗേറ്റ് കീപ്പറും പുറത്തുനിന്ന് വന്ന ഒരാളുമായി ഉടക്കുന്ന ഒരു സീൻ ആദ്യം എടുത്തത്. ഷൂട്ട് തുടങ്ങിയപ്പോ രംഗനാഥൻ ഇരുന്ന് വിളിച്ചു പറയാ ആ ഡയലോഗ് അങ്ങനല്ല പറയേണ്ടതെന്ന്.
0: മാക്രിയറി അങ്ങ് മൈസ്രാട്ടായോ?
2: പറയട്ടെ ഭാവി. സംവിധായകനൊരു ശാന്തനും ക്ഷമയുള്ളവനായതുകൊണ്ട് അയാളൊന്നും മിണ്ടിയില്ല, സൂക്ഷിച്ചൊന്ന് നോക്കി അവനെ.
1: വേറെ വല്ല ഒരു ആരുന്നെങ്കിൽ വായി തുണിത് വിളിച്ചു പറഞ്ഞു.
2: പിന്നെ ഷൂട്ട് തുടങ്ങിയപ്പോ ക്യാമറക്കാരൻ കൊച്ചനോട് ക്യാമറ അങ്ങനെയല്ല വെക്കേണ്ടത്, ഇങ്ങനെ വെക്ക്. അത് കേട്ടപ്പോ അവൻ കയറി അങ്ങ് ചൂടായി, പിന്നെ വഴക്കായി. പിന്നെ ഡയറക്ടർ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു.
1: നീ എന്ന് സംസാരിച്ചോ?
2: സംസാരിക്കാനാ പോയത്. അടുത്ത് ചെന്നപ്പോഴേ നല്ല ഗന്ധം, നന്നായിട്ട് അടിച്ചിട്ടാ വന്നത്.
0: അത് ശരി, പൂച്ചോണ്ടാ പോയത്. ഇങ്ങനെ പോയാ വെച്ചടി വെച്ചടി കലാരംഗത്ത് നേട്ടം ഉണ്ടാവും.
2: അപ്പോഴേ അവനെ അങ്ങ് പറഞ്ഞു വിട്ട്. അതുകൊണ്ടെന്തുവാ, അടുത്ത മാസം 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിം ഷാജഹാൻ ഡയറക്ട് ചെയ്യുന്നുണ്ട്. ഷൂട്ട് നടക്കുന്നത് രംഗനാഥന്റെ വീടിനടുത്തുള്ള ഒരു വീട്ടിന്റെ അടുത്താ.
0: ഷൂട്ട് കാണാൻ പോലും അവനെ കേറ്റരുത്. ഉള്ളഹങ്കാരം അകതാരിൽ വന്നാൽ കലയുടെ ശ്രീകോവിൽ അടഞ്ഞേ കിടക്കും.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാർ പാസഞ്ചറിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഇതാ നമുക്ക് അടിപൊളി ഒരു കിടുക്കാച്ചി ദിവസം കിട്ടിയിരിക്കുകയാണ്. ആരോഗ്യപൂർണമായിട്ട് സന്തോഷപൂർണമായിട്ട് സ്നേഹിച്ചും ചിരിച്ചും കളിച്ചും നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാം. റെഡിയാണോ? രാവിലെ എന്താ പരിപാടി? രാവിലെ കുറെ അമ്മമാർ രാവിലെ അടുക്കളയൊക്കെ അടുക്കളയിൽ വലിയ വലിയ പാചകങ്ങളുടെയും പിന്നെ വാചകത്തിൻ്റെയൊക്കെ ഒരു ദിവസമാണ്. വീട്ടിൽ എല്ലാവരും അച്ഛനെയൊക്കെ കുറച്ച് നേരം കിട്ടുന്ന ഒരു സമയമാണ് രാവിലെ. അല്ലേ, രാവിലെ ചായ കുടിക്കുന്ന ഒരു സമയം എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആളുകൾ പത്രം വായനയിലായിരിക്കും, ചായ കുടിയിലായിരിക്കും, ചിലർ മുറ്റമടിച്ച് വൃത്തിയാക്കുന്ന തിരക്കിലായിരിക്കും, ചിലർ വിളക്ക് കത്തിക്കുന്ന തിരക്കിലായിരിക്കും. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ പോത്തുപോലെ കിടന്നുറങ്ങുന്ന ഒരു സമയമായിരിക്കും. എന്തായാലും അടുക്കളയിൽ അമ്മ റെഡി ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത മുറിയിലും കേൾക്കാൻ പറ്റും. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ നമ്മുടെ ചായക്കടയിൽ വരുന്ന വഴിയൊക്കെ നല്ല തിരക്കുകളുണ്ട്. ഓ, എത്ര തിരക്കിലാണെങ്കിലും രാവിലെ നല്ല നല്ല അടിപൊളി ഒരു ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. പിന്നെ ചായക്കടയിലെ ചേട്ടന്മാരെ എല്ലാവർക്കും നമസ്കാരം. യാത്രയിൽ കൂടെ ഉണ്ടാവണം. രാവിലെ കാറിലൊക്കെ പോകുന്ന എല്ലാവർക്കും നമുക്ക് ഒന്നിച്ച് സഞ്ചരിക്കാം. ഈ 9 മണി വരെയുള്ള ഒരു സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടൊരു ഇടമാണ് എൻ്റെ 91.2 നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരും കൂടി ചേർന്ന് സുന്ദരമായിട്ടുള്ളൊരു യാത്ര. അപ്പോൾ ഈ കുഞ്ഞു പിള്ളേർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. ഈ കഥ പണ്ടത്തെ എലിയുടെയും ആ ലാമയുടെയും മുയലിനെയൊക്കെ പോലെ തന്നെ കേട്ട് കേട്ട് സിംഹത്തിൻ്റെയും മുയലിനെയൊക്കെ പോലെ കേട്ട് കേട്ട് കേട്ട് പരിചിതമായിട്ടുള്ളൊരു കഥ തന്നെയാണ്. എന്നാലും നിങ്ങളെ ഞാൻ വിടില്ല കേട്ടോ, നിങ്ങൾ ഈ കഥ കേട്ടോ. ഒരു മരവും അതിൻ്റെ കൊമ്പിലിരിക്കുന്ന ഒരു ചെറിയ കിളിയും തമ്മിലൊരു സംഭാഷണം ഉണ്ടായി. ഒരു വൻമരമാണ്, ഒരു കുഞ്ഞു കിളി. അപ്പോൾ ഒരു ദിവസം ഈ മരം ഉണ്ടല്ലോ ഈ കിളിയോട് പറഞ്ഞു, നീ ഇവിടെ ഈ ചില്ലയിലിരിക്കുന്നത് ഭയങ്കര അപകടമാണ്, വല്ല കാറ്റോ ഭയങ്കര മഴയങ്ങളും വന്നു കഴിഞ്ഞാൽ ചില്ല ഒടിഞ്ഞ് നീ താഴെ വീഴും എൻ്റെ കിളിയെന്ന് ഈ മരം കിളിയോട് പറഞ്ഞു. പക്ഷേ കിളി പറഞ്ഞു, ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടി കിളി പറഞ്ഞു, സാരമില്ല, ചില്ല ഒടിഞ്ഞു കഴിഞ്ഞാൽ മരം ചേട്ടാ ഞാൻ പറഞ്ഞു പോയിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ മരം വീണ്ടും പറഞ്ഞു, അപ്രതീക്ഷിതമായിട്ടെങ്ങാനും ചില്ല ഒടിഞ്ഞു പോയാൽ നിനക്ക് ബാലൻസ് കിട്ടും മോനെ. താഴെ താഴെ ഉണ്ടല്ലോ ഒരു വലിയ പെരുമ്പാമ്പ് വാവുളർന്ന് നിൽക്കുന്നുണ്ട്, ജാഗ്രത വേണം. അപ്പോൾ ഈ കിളി വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മരം ചേട്ടാ എനിക്ക് എൻ്റെ ചിറകുകളിൽ പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസമുണ്ട്. പെരുമ്പാമ്പ് അഥവാ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉയർന്നു പറഞ്ഞോളാം. മരത്തിനും ഇച്ചിരി ദേഷ്യമൊന്നും ഇവനെന്തുവാ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്തെ, ഇച്ചിരി അഹങ്കാരിയാണല്ലോ. എന്നിട്ട് സ്വന്തമായിട്ട് കഥയാണേ, സ്വന്തമായിട്ട് ഈ മരം സ്വന്തമായിട്ട് ഈ ഒരു ചില്ല ഒടിച്ചു കളഞ്ഞു. അപ്പോൾ ചില്ല താഴേക്ക് വീഴുന്ന നിമിഷത്തിൽ കിളി പെട്ടെന്ന് പറന്ന് തൻ്റെ ചിറകുകൾ വിരിച്ച് ആകാശത്തേക്ക് പറഞ്ഞു, പറന്ന് പറന്ന് പറന്ന് പറന്ന് പറന്ന് അങ്ങോട്ട് പോയി. ഈ കഥ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ഇത് വലിയ കാര്യമാണോ എന്ന് വിചാരിക്കും, എനിക്കറിയാം കളിയാക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ സ്വന്തം കഴിവുകളിലും നമ്മുടെ ചിറകുകളിലും ആത്മവിശ്വാസമുള്ളവരായിട്ട് മുന്നോട്ട് പോവുക. എപ്പോഴും എല്ലാവരുടെ പിന്തുണയും ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ കൂടെ എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൽ നിൽക്കേണ്ട ആളുകൾ ആ ഒരു കാര്യങ്ങൾ ചെയ്യാതെ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചിറകുകളിൽ വിശ്വാസമുണ്ടായിരിക്കണം, നിങ്ങൾക്ക് പറക്കാനുണ്ടായിരിക്കണം. ഒരു ദിവസം കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്ന എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നൊന്നും ഇല്ല. അപ്പോൾ സ്വന്തമായിട്ട് സ്വയം പറക്കാനുള്ള ചിറകുകളെ എപ്പോഴും മിനുക്കി അങ്ങോട്ട് വെക്കണം. ഒരു മരച്ചില്ലയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ളൊരു മാനസിക പ്രാപ്തി നിങ്ങൾക്കുണ്ടാകണമെന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഓണാട്ടുകാരയുടെ ചാവി ഞാൻ എടുത്തു. നമ്മളെല്ലാവരുടെ പോവാണ്, ശരത്തിൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാവണം, കൂടെ ഉണ്ടാവണം. തനിച്ച് ഡ്രൈവറെ വിടരുത്, ഡ്രൈവർ റോൾ സൈക്കോ ആയതുകൊണ്ട് ഏതൊക്കെ വഴി വിഷയങ്ങളിൽ നിന്ന് മാറി എങ്ങോട്ട് പോകുമെന്ന് ഒരു പിടിയില്ല. പാട്ടും ചിന്നെ കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളുമായിട്ട് ഞാൻ ഇരുന്നങ്ങ് പോയി പോവേ, വഴിവിട്ട് വിടല്ലേ എന്നെ. ഓക്കെ, അപ്പോൾ വിളിക്കേണ്ട നമ്പർ 9544740912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അയ്യോ, തൊണ്ടയ്ക്ക് എന്തോ പ്രശ്നം വന്നല്ലോ. ഓക്കെ, റെഡിയായി. അപ്പോൾ ഞാനിന്ന് എന്താ പറയാൻ വന്നതെന്നറിയാമോ? ഇന്ന് നമ്മൾ ശരത്തായിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഭക്ഷണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രാന്താണ്. ഭക്ഷണത്തോടുള്ള ഇഷ്ടമൊക്കെ മാറി മാറി മാറി മാറി മാറി ഒരു എന്താ പറയുക, ഒരു ഭക്ഷണപ്രാന്ത് എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഭക്ഷണത്തിൻ്റെ ഏറ്റവും നന്നായിട്ടുണ്ടാക്കുന്ന, ഏറ്റവും വെറൈറ്റി ആയിട്ടുണ്ടാക്കുന്ന, ഏറ്റവും നമ്മൾ തേടുന്ന രുചികളിലേക്ക് നമ്മളുടെ ഒരു ഒരു യാത്ര വളരെ കൂടിയിട്ടുണ്ട്. മലയാളികളുടെ ഭക്ഷണപ്രാന്തും ഭക്ഷണം അഡ്ജസ്റ്റ് ചെയ്യാൻ
പറ്റാത്ത അവസ്ഥയും ആരോഗ്യത്തെയൊക്കെ ഒരുപാട് ബാധിക്കും. കേൾക്കുന്ന ഡോക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും യാത്രയിൽ പങ്കുചേരണം. നമുക്ക് ആ കൂട്ടത്തിൽ തന്നെ നൈസായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് പറഞ്ഞു പോകാം. നമ്മൾ നമ്മളോട് തന്നെ ആലോചിച്ച് നോക്കിയേ, പണ്ടത്തെ ഒരു 10 or 15 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഭക്ഷണത്തിൽ നിന്നൊക്കെ എത്ര മാറി അല്ലേ. നമ്മൾ എന്തോ എത്ര ഭക്ഷണമാണ്, അല്ലെങ്കിൽ ഓക്കെ ഒരു സാലറി കിട്ടുന്ന സമയത്ത് പുറത്തുനിന്ന് കഴിക്കണം, അങ്ങനെ ഒരു മാസത്തെ ഒരു ദിവസമൊന്നുമല്ല, മിക്ക ദിവസങ്ങളിലും പുറത്തുനിന്ന് കഴിക്കണം എന്നുള്ള ടെൻഡൻസി നമ്മൾ തേടുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നും കുടിയേറി വന്ന അല്ലേ ഇങ്ങനെയാണ് പറയുന്നത്, ഇങ്ങോട്ടേക്ക് വന്ന ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും ഇഷ്ടത്തെയും ഒക്കെ മാറ്റിമറിച്ചിട്ടുണ്ട്. അപ്പം മലയാളികളുടെ ഭക്ഷണ ഭ്രാന്ത് എന്ന് പറയുന്നൊരവസ്ഥ, അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വന്ന ഇഷ്ടത്തിൻ്റെ പോസിറ്റീവ് വശം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാം. എന്താണെങ്കിലും യാത്രയിലുണ്ടാവണം. വീണ്ടും പറയാണ്, ഡ്രൈവറിനെയും പാട്ടുകാരനെയും ഒറ്റയ്ക്ക് വിടരുതേ. സ്റ്റേഡിയം 91.2 എൻ്റെ റേഡിയോ.

0: ആഹാ, മണിനാഥം മുഴക്കി നമ്മുടെ ഓണാട്ടുകര പാസഞ്ചർ ഇങ്ങനെ ഗ്രാമവീഥികളിലൂടെ നഗരവീഥികളിലൂടെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ യാത്രയിൽ ചേരാം, എല്ലാവരും ചേരണം, വരണം കേട്ടോ, വരാതിരിക്കരുത്. ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ എപ്പോഴും എന്നോട് പറയുന്ന കുറേ ആളുകളുണ്ട്, കേൾക്കാറുണ്ട് മോളെ, കേൾക്കാറുണ്ട് മോളെ, പക്ഷേ ഞങ്ങൾ വരാറില്ല മോളെ, വരാറില്ല. അത് ശരിയാണോ, അത് ശരിയാണോ നിങ്ങൾ കാണിക്കുന്നത്? ഒരു ഡ്രൈവർ ഇങ്ങനെ ഒരു പാട്ടുകാരനെ കൊണ്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും, ഒറ്റയ്ക്ക് വിടുന്നതാണോ അതിൻ്റെ ശരി? അല്ല, ഉറപ്പായിട്ടും നിങ്ങൾ യാത്രയിൽ ഉണ്ടാവണം. അപ്പം നമ്മൾ മലയാളികളുടെ ഭക്ഷണത്തോടുള്ള ഭ്രമത്തെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ആരാണെന്ന് നോക്കാം.
1: ഹലോ സ്വതി, എല്ലാവർക്കും നമസ്കാരം.
0: നമസ്കാരം
1: നമസ്കാരം
0: നമസ്കാരം. വണ്ടിയിലോട്ട് കയറിക്കോളൂ.
1: എന്ത് പറഞ്ഞാലും നീ എന്തേതല്ലേ സ്വതി, എന്ന് പിണങ്ങാതെ ഒന്നു കൂടെ പോരു പോവേ.
0: എന്തോ സന്തോഷം ചേച്ചി, രാവിലെ പാട്ടുകളൊക്കെ മാറ്റി എഴുതിയല്ലോ, എനിക്ക് ഇതിലപ്പുറം എന്ത് വേണം? എനിക്ക്
1: ഞാനത് മാറ്റി എഴുതുക, എന്റെ സ്വന്തത്തിലൊരു കഥയൊക്കെ എഴുതി ഇനിയൊന്ന് പ്രൊസീഡ് ചെയ്തിട്ട് നിങ്ങളുടെ റേഡിയോയിലേക്ക് വിടാൻ പോവുക.
0: ഓക്കെ, വിട്ടോളി, എല്ലാരും ഓടിക്കോളി. ഓക്കെ, ഗുഡ് മോർണിംഗ് ചേച്ചി, പറഞ്ഞോളൂ. ഈ മലയാളികളുടെ ഭക്ഷണ ഭ്രാന്തിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്.
1: മലയാളിയുടെ ഭക്ഷണഭ്രാന്തിനെ കുറിച്ച് പറഞ്ഞ വല്ലാത്തൊരു ഭ്രാന്തായി ഈ ഭക്ഷണത്തിനോട്.
0: പറയൂ, കേൾക്കട്ടെ. ആ വല്ലാത്ത
1: ഭ്രാന്തിനെ കുറിച്ച് പറയുന്ന പക്ഷെ നമ്മളിങ്ങനെ ഈ മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തെ കുറിച്ച് അങ്ങനെ അത് നമ്മൾ കണ്ടു കണ്ടങ്ങ് ഇരുന്നു പോകും. സത്യം പറയാം, അതിന്റെ ആ കളർഫുള്ളും അതും ഇതും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വിടുക. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ഈ ഭൂമിയിലുള്ള ജീവിതം വളരെ ഹെൽത്ത് പരമായി ആരോഗ്യപരമായി രോഗങ്ങളൊന്നും ഇല്ലാതെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഹെൽത്തിന് ഏറ്റവും വലിയ സമ്പത്ത്. നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിൽ. നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടെന്ന് വരത്തില്ല, നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന പ്രോട്ടീനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം പിന്നെ 200 രാജ്യങ്ങളുണ്ട്, എൻ്റെ ഒരു ചെറിയ അറിവാണേ. 200 രാജ്യങ്ങളിൽ അതിൻ്റെതായ കാലാവസ്ഥയിലുള്ള ഫുഡുകൾ അവിടെ അവിടെ ജീവിക്കേണ്ട ജനങ്ങൾക്ക് തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്, മനസ്സിലായി? അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ കഴിക്കേണ്ട ഭക്ഷണം, നമുക്ക് ദഹനം എങ്ങനെ ഉണ്ടാക്കണം, ദഹനക്കേടിനെ കുറിച്ചുള്ള ഫുഡുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇപ്പോഴത്തെ മലയാളികളെല്ലാം മറ്റുള്ള വിദേശത്ത് ആ ഫുഡ് കഴിക്കുമ്പോൾ അതിനുള്ള പ്രതിവിധി അതിൻ്റെ കൂടെ അവർ കഴിക്കുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ രാത്രി എന്നില്ല, പകലെന്നില്ല, ഏത് 10 മണി സമയമായാലും 11 മണിയായാലും 12 മണിയായാലും വെളുക്കുന്നവരെ ഫാസ്റ്റ് ഫുഡിന്റെ മുമ്പിൽ ആളാണ്. അതും ചെറുപ്പക്കാർ, അവരാരും അറിയുന്നില്ല അവർ ഏറ്റവും വലിയ രോഗമാണ് അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന, അവരാരും അറിയുന്നില്ല. പക്ഷെ നമുക്ക് രാവിലെ കഴിക്കേണ്ട ഫുഡുണ്ട്, ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഫുഡുണ്ട്, രാത്രി നമ്മളെല്ലാവരും ലൈറ്റ് ആട്ടെ ആഹാരം കഴിക്കണം. ലൈറ്റ് ആട്ടെന്ന് വെച്ചാൽ നമ്മളെ വയറ് ഫുള്ളാക്കാൻ പാടില്ല, ദഹനക്കുറവാണ്. അപ്പം നമ്മളെ ബോഡിക്ക് വേണ്ടത് മാത്രം നമ്മൾ കൊടുക്കുക. ഭക്ഷണ പ്രിയരൊക്കെ പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളു, ഈ ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കരുത്. നമുക്ക് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിന് കുഴപ്പമില്ല, നമുക്ക് മാസത്തിലോ വല്ലപ്പോഴും ഒക്കെ പോയി ആഹാരം കഴിക്കാം. പിന്നെ വീട്ടിലെ ഫുഡ് ആർക്കും വേണ്ട. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ മുമ്പ് നല്ല വിഭവമായ ഇപ്പൊ ഈ മിക്ക ഉള്ളൊരു ദിവസം ബിരിയാണി കഴിക്കുന്നവരുണ്ട്, അത് എന്റെ ചുറ്റുപാടുള്ളവർ തന്നെ ഉണ്ട്. പക്ഷെ ബിരിയാണി കഴിക്കുന്നതിന് കുഴപ്പമില്ല, അത്
0: നമ്മൾ
1: വല്ലപ്പോഴും കഴിക്കാവുള്ളൂ ബിരിയാണിയൊക്കെ. അപ്പം നമ്മുടെ ഹെൽത്തിനെ സംരക്ഷിക്കേണ്ട നമ്മുടെ കടമയാണ്.
0: തീർച്ചയായും
1: കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ അമ്മമാർ നമുക്ക് വേണ്ടുന്ന പ്രോട്ടീൻ തരുന്നുള്ളൂ, എന്നുവെച്ചാൽ അവരുടെ ലൈറ്റ് ആയിട്ടുള്ള ആഹാരം, എന്നുവെച്ചാൽ കൂടുതലായിട്ട് ആ കുഞ്ഞിന് കൊടുത്താൽ അത് പ്രോട്ടീൻ. അപ്പൊ കൂടുതലായിട്ട് ആ കുഞ്ഞിനത് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊച്ചത് ഒമിറ്റ് ചെയ്യും, പേര് നിറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പൊ ആ കുഞ്ഞിന് വേണ്ടുന്ന പോഷകാംശം അതായത് ടൈമിലേ കൊടുക്കാവുള്ളൂ, അതിന്റെ വയറ് ഫുള്ളായിട്ട് നിറയ്ക്കാൻ പാടില്ല. അപ്പൊ അതിന് അതിന്റെ ഹെൽത്തിനനുസരിച്ചുള്ള എല്ലാ ഇതും കിട്ടും. അതുപോലെ തന്നെ വലിയവരായാലും പ്രായം ചെന്നവരായാലും അവർക്ക് കഴിക്കേണ്ട ഒരു ഭക്ഷണമുണ്ട്. ആ രീതി പോയെങ്കിൽ മാത്രമേ നമ്മുടെ ഹെൽത്ത് നമുക്ക് നിലനിർത്താൻ പറ്റൂ. അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം ആഫിയത്തെ കൊടുത്ത് നല്ല ഫുഡൊക്കെ കഴിച്ച്
0: തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. തുടക്കത്തിൽ ഒരു കാര്യം ചേച്ചി പറഞ്ഞായിരുന്നു, എഴുത്തിന്റെ കാര്യമൊക്കെ ബാക്കി കിട്ടുന്ന സമയത്തൊക്കെ അത് എഴുതണം കേട്ടോ, നമുക്ക് നല്ല രീതിയിൽ അതൊക്കെ ചെയ്യാം.
1: പറന്നു പോകുന്ന പക്ഷികളെ പോലെ പാറിപ്പറന്ന സുന്ദരി, നിന്റെ വാക്കുകൾ എന്റെ ശരീരത്തിൽ രോമാഞ്ചം കൊള്ളുന്നു.
0: എനിക്ക് വയ്യ, എന്റെ അബ്ബ പറയാ ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പം കൊണ്ടാന്ന് പറയും. ഇതൊക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടും അമ്മയും എന്നെ പുച്ഛിച്ച് പുച്ഛിച്ച് പുച്ഛിച്ച് ഒരു വഴിയൊക്കെ ചേക്കോ.
1: അല്ല, അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് പുച്ഛിക്കുന്ന അമ്മയും ആ കൂട്ടുകാരിക്കും ഭയങ്കര അമൃതൊഴുന്ന സ്നേഹം ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചിരിക്കുക, അത് പുറത്ത് കാണിക്കാത്തത് കേട്ടോ.
0: അതെ അതെ അതെ
1: അമൃതാണ് അവിടെ ഉള്ളിന്റെ ഉള്ളിൽ അമൃത് നിറഞ്ഞിരിക്കുക. പക്ഷെ അത് ഇയാൾക്ക് ഒത്തിരി അങ്ങ് തന്നു കഴിഞ്ഞാല് ഇയാൾ കുറച്ചും കൂടെ അഹങ്കരിക്കും. അപ്പൊ അതുകൊണ്ട് ഈഗോ കാണിക്കും. അപ്പൊ അതുകൊണ്ട് അത് വേണ്ടെന്നുള്ള രീതി വെച്ചാണ് അവര് ഇങ്ങനെ ചവിട്ടിത്തേക്കുന്നത്. അപ്പൊ അവരുടെ ഉള്ളിൽ നിറയെ സ്നേഹമാണ്. അപ്പൊ ഇത് പറയേ, ഞാന് എന്റെ ഉള്ളിൽ നിറച്ച് ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ, ഞാൻ എവിടെ ആയാലും, ഞാൻ ഈ ഭൂമിയിൽ എവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണ് സംസാരിക്കാൻ.
0: താങ്ക് യു ചേച്ചി, താങ്ക് യു.
1: അപ്പം ശരത്തിനോട് നല്ല നല്ല പാട്ട്, എന്റെ ശരത്ത് കൂട്ടം കിട്ടുന്നോണ്ട് ശരത്തിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്.
0: ശരത്തെ, ശരത്തിനോട് റസിന ചേച്ചി പറയൂ, ഐ ലവ് യു.
1: ഐ ലവ് യു ശരത്തെ. റേഡിയോ എല്ലാവർക്കും ഐ ലവ് യു. റേഡിയോ എല്ലാവർക്കും.
0: ഓക്കെ ചേച്ചി, വിളിച്ചല്ലോ ഒരുപാട്. തീർച്ചയായിട്ടും,
1: തീർച്ചയായിട്ടും.
0: താങ്ക് യു. അപ്പോൾ നമ്മുടെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്നേഹമാണ് റസിനത്തയുടെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഭക്ഷണക്കാരിയൊക്കെ പറഞ്ഞു, ആ കൂട്ടത്തിൽ തന്നെ ഒരു എഴുത്തിൻ്റെ കാര്യം കൂടി പറഞ്ഞു, അതുകൂടി കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ മലയാളികൾക്ക് ഭക്ഷണത്തിനോട് ഭയങ്കര ഭ്രമമാണ്, ഭയങ്കര ഭ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഞങ്ങളെ മൊത്തത്തിൽ പറഞ്ഞു എന്ന് വിചാരിക്കരുത്. പണ്ട് നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഭക്ഷണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു തനിമ, മലയാള തനിമ എപ്പോഴും ഭക്ഷണത്തിലുണ്ടായിരുന്നു. അഥവാ മലയാളികൾ തേടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അമ്മ നൽകുന്ന ആ ഒരു രുചിയായിരുന്നു നമ്മൾ കൂടുതലും തേടിപ്പോകുന്നത്. പക്ഷേ ആ ഒരു പാറ്റേണൊക്കെ മാറി, പുറത്തുനിന്ന് കഴിക്കാനുള്ള, അപ്പോൾ എല്ലാവരും ജോലിക്കാരൊക്കെയാണ്, പുറത്ത് പോയിട്ട് എപ്പോഴും പാർട്ടി കാര്യങ്ങൾ അത് ഇതൊക്കെ ഉണ്ടാവും. ഇങ്ങനെ കഴിച്ച് കഴിച്ച് കഴിച്ച് കഴിച്ച് നമ്മളൊരു ഒരു വീപ്പക്കുറ്റി ആവുന്ന ഒരവസ്ഥയിലേക്ക്, നമ്മുടെ ഹെൽത്ത് ഒക്കെ വളരെ ചുമ്മാ ഇടയ്ക്കൊക്കെ പോയി കൊളസ്ട്രോളൊക്കെ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന രീതിയിൽ, സ്കൂളിലെ മാർക്ക് ലിസ്റ്റിൽ പോലും ഇത്രയും പോയിന്റുകൾ കൂടിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, ഇത്രയും മാർക്ക് വന്നതായിട്ട് കണ്ടിട്ടില്ല. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ഹെൽത്തൊക്കെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ മലയാളികൾക്ക് ഭക്ഷണത്തോടുള്ള ഒരു ഭ്രമം ഇതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഇത്രയേറെ ഹോട്ടലുകൾ, ഓക്കെ, എല്ലാ എത്രയോ ഹോട്ടലുകൾ നമ്മുടെ നാട്ടിൽ വന്നു, കാരണം അത്രയും ആളുകൾക്ക് ഇഷ്ടമാണ് ഭക്ഷണത്തോട്. വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങൾ, പ്രവാസികളായിട്ട് പോയിട്ട് അവിടുത്തെ ഭക്ഷണങ്ങൾ, അവിടെ കഴിക്കുന്ന അവിടുത്തെ ഒരു പ്രകൃതിക്കനുസരിച്ച് കഴിക്കുന്ന അവരുടെ ഭക്ഷണങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണ്, നമുക്കത് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളായിട്ട് മാറി. ഏറ്റവും കൂടുതൽ വയറിന് പ്രശ്നമുള്ള ആളുകൾ, ഈ ഗാസ്ട്രൈറ്റിസ് പ്രോബ്ലം ഒക്കെ ഉള്ള ആളുകൾ നമ്മൾ മലയാളികൾ തന്നെയാണെന്ന് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഭക്ഷണത്തോടുള്ള ഭ്രമം ഒരു പക്ഷേ, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, സ്വതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇതാണ്, എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാം. എന്താണെങ്കിലും നമ്മുടെ എല്ലാത്തിലും മാറ്റം വന്നതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങളിൽ ഏറ്റവും വലിയ മാറ്റം വന്നിട്ടുള്ളൊരു കാര്യമാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. ചർച്ചകൾ ഇങ്ങനെ തുടരാം. ഇനി ആകാശവാണി വാർത്തകളൊക്കെ വരാനുള്ളൊരു സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും റേഡിയോ ഉപയോഗിക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇട്ടുകൊണ്ട് സംസാരിക്കരുത് കേട്ടോ. എനിക്ക് പലപ്പോഴും കേൾക്കാനായിട്ട് പറ്റില്ല. പിന്നീട് റേഞ്ച് ഉണ്ടോ എന്ന് നോക്കുക. റേഡിയോയുടെ അടുത്ത് നിന്ന് സംസാരിക്കരുത്. ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും നോക്കുക കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: ഉച്ചകോടിയുടെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്തോപ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 പ്രധാന വികസ്വര രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഖ് തുടങ്ങി വിവിധ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരും മന്ത്രിമാരും ഡൽഹിയിൽ എത്തിച്ചേരുന്നുണ്ട്. യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവികളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ രാജ്യങ്ങളുടെ തലവന്മാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റിനെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സ്വീകരിച്ചു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഡൽഹിയിൽ ഇന്ന് പ്രമുഖ റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. യാത്രക്കാർ പോലീസ് നിർദ്ദേശിക്കുന്ന ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്നും അത്യാവശ്യ അടിയന്തര സേവന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം ഉച്ചകോടി പ്രമാണിച്ച് മെട്രോ സർവീസുകൾ നിർത്തലാക്കുമെന്ന പ്രചാരണങ്ങൾ തെറ്റാണെന്ന് ഡൽഹി മെട്രോ അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്രാനഗർ ഹവേലി, ഡാമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. സെൽവാസയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഡാമൻ നൈറ്റ് മാർക്കറ്റ്, രാംസേതു കടൽത്തീരം, നമോബത് കടൽത്തീരം ഉൾപ്പെടെയുള്ള പ്രധാന വിനോദസഞ്ചാര തീരദേശ വികസന കേന്ദ്രങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. പുതുതായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുമെന്നും പരമ്പരാഗത വിത്തിനങ്ങളുടെ ഉപയോഗത്തിന് യാതൊരു നിയന്ത്രണവുമുണ്ടാകില്ലെന്നും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഡൽഹിയിൽ വിവിധ കർഷക സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലെ വിത്ത് നിയമം കാലഹരണപ്പെട്ടതാണെന്നും വ്യാജവിത്തുകൾ തടയാൻ പുതിയ നിയമം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും സീഡ് സെക്യൂരിറ്റി ഫണ്ട് സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക സഹകരണം ഉൾപ്പെടെ ശക്തവും നീതിയുക്തവുമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി കൂട്ടായ ശ്രമങ്ങൾക്കുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ആവർത്തിച്ചു. തിമോർ ലെസ്തേയിൽ വെർച്വലായി നടന്ന ലോകാരോഗ്യ സംഘടനയുടെ തെക്ക് കിഴക്കൻ ഏഷ്യാ മേഖലാ സമിതിയുടെ 79th സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദൂരവും ദുഷ്കരവുമായ പ്രദേശങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനത്തിനായി കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതുൾപ്പെടെ നടപടി സ്വീകരിക്കും. ഈ മേഖലകളിൽ താമസിക്കുന്നവർക്ക് ടെലി കൺസൾട്ടേഷൻ, തുടർ ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനായി ഇ സഞ്ജീവനി സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
2: We are also leveraging technology to overcome geographical barriers. Platforms such as eSanjeevani are facilitating teleconsultations, referrals and continuity of care particularly for people living in remote and rural areas. An important outcome of these discussions was the adoption of the Declaration on the Human Resources for Health Equity in Specialized Care.
0: ലോകാരോഗ്യ സംഘടനയുടെ തെക്ക് കിഴക്കൻ ഏഷ്യ മേഖലയ്ക്കുള്ള പുരസ്കാരം ഇന്ത്യയ്ക്ക് സമ്മാനിച്ചു. പാർലമെന്ററി ജനാധിപത്യമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണരീതിയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ജനങ്ങൾ തങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്ന പാർലമെന്ററി വ്യവസ്ഥ ഇന്ത്യയ്ക്ക് ഏറ്റവും അനുയോജ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് ഹൌസിൽ നടന്ന 27th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിലെ വിജയികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ സ്കൂളുകളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനായി 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയായ കൂടെയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ പാലക്കാട് ജില്ലയിലെ അഗളിയിൽ നടക്കും. ഇത്തരത്തിലുള്ള കുട്ടികളുടെ വീട് സന്ദർശിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. അതേസമയം ഇന്ന് വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ രാത്രി 11 മുതൽ കേരള തീരത്ത് കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് തകർത്ത് ഇന്ത്യ ഫൈനലിൽ. ദുബായിൽ നടന്ന സെമി ഫൈനലിൽ 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയ്ക്കായി ദീപ്തി ശർമ്മ 3 വിക്കറ്റ് വീഴ്ത്തി. 40 പന്തിൽ 64 റൺസ് നേടിയ ഇന്ത്യൻ ഓപ്പണർ ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഇന്ന് രാത്രി 8 നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. ഈ മത്സരത്തിലെ വിജയി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വ്യോമസേനയുടെ സെഖോൺ മാരത്തൺ രണ്ടാം പതിപ്പ് ഒക്ടോബർ 4 തിരുവനന്തപുരത്ത് നടക്കും. ദക്ഷിണ വ്യോമ കമാൻഡ് സംഘടിപ്പിക്കുന്ന മാരത്തണിനായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: വ്യോമസേനയിൽ നിന്ന് പരമവീര ചക്രം നേടിയ ഏക ഫ്ളയിംഗ് ഓഫീസറായ നിർമ്മൽ സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥമാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. ആക്കുളത്ത് ലുലു മാളിൽ നിന്നാവും മാരത്തോണിന്റെ ആരംഭം. 21.1 കിലോമീറ്റർ ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ ഓട്ടം, 5 കിലോമീറ്റർ ഫൺ റൺ എന്നീ 3 വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തവണ 3000-ലധികം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം വക്താവ് തിരുവനന്തപുരത്ത് പറഞ്ഞു.
0: 2020 ഇ കൊമേഴ്സ് ഉപഭോക്തൃ സംരക്ഷണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ വിലക്കുറവ് പ്രഖ്യാപിക്കുമ്പോഴെല്ലാം മുൻപുള്ള 30 ദിവസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ വില വെളിപ്പെടുത്തേണ്ടതാണെന്ന് ഭേദഗതിയിൽ പറയുന്നു. 2027 ജനുവരി 1 മുതൽ ഭേദഗതി നിലവിൽ വരും. ഈ വർഷത്തെ UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളിൽ നടന്ന പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഈ മാസം 13 വരെ ഉത്തരസൂചികയിലെ ആക്ഷേപങ്ങൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. തൊഴിൽ നഷ്ടപ്പെട്ടതിനു ശേഷവും H1B വിസയുള്ളവർക്ക് അമേരിക്കയിൽ തുടരാൻ അനുവദിക്കുന്ന ഗ്രേസ് പീരിയഡ് അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ച ട്രംപ് ഭരണകൂടം. പുതിയ തൊഴിലുടമയെ കണ്ടെത്താനോ മറ്റൊരു മാർഗം തേടാനോ 60 ദിവസം വരെയാണ് ഗ്രേസ് പീരിയഡ് നൽകിയിരിക്കുന്നത്. സ്പോൺസർ ചെയ്യുന്ന തൊഴിലുടമയുമായുള്ള വ്യവസ്ഥയിലെ ജോലി അവസാനിച്ചാലുടൻ തൊഴിലാളി രാജ്യം വിടണം എന്ന മുൻകാല നയം പുനഃസ്ഥാപിക്കാനാണ് നിർദ്ദേശം ലക്ഷ്യമിടുന്നത്. ഒക്ടോബർ 1 രാജ്യവ്യാപകമായി നടത്തുന്ന ഒരു ദിവസം ഒരു മണിക്കൂർ ഒന്നിച്ച് എന്ന ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ശ്രീ മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ ഒക്ടോബർ 17 വഴി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ കൃഷിയിൽ മാറ്റം വരുത്തുന്നതിനും കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ശാസ്ത്രം, നയം, വിപണി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള സമഗ്ര സമീപനം വേണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഡൽഹിയിൽ ഡ്രൈലാൻഡ് കോൺഗ്രസ് 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 25-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 800-ലധികം പ്രതിനിധികൾ 3 ദിവസത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗോള വളർച്ചയുടെ പ്രധാന ചാലകശക്തിയായി ഇന്ത്യ മാറിയതായി അന്താരാഷ്ട്ര നാണയനിധി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 7.8% വളർച്ച രേഖപ്പെടുത്തിയതിനെ IMF അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ഡൽഹിയിൽ തുടക്കം. ആതിഥേയത്വം വഹിക്കാൻ സജ്ജമായി ദേശീയ തലസ്ഥാനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. പുതിയ വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. തുടർച്ചയായി സ്കൂളുകളിൽ ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതി കേരളത്തിൽ ഇന്ന് ആരംഭിക്കും. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻറേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. പാട്ടുകളായിട്ട് നമ്മുടെ ശരത്തും കൂടെയുണ്ട്. അപ്പോൾ നമ്മുടെ മലയാളികളുടെ മാറുന്ന ഭക്ഷണത്തോടുള്ള ഭ്രമവും ഭ്രാന്തും ഒക്കെയാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാറുന്ന കുറേ ശീലങ്ങൾ. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് ഹെഡ് നമ്മുടെ റഹാസിക്ക് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ പുറത്തുനിന്നുള്ള ഭക്ഷണത്തോട് ആദ്യ കാലങ്ങളിലൊക്കെ ഭയങ്കര ക്രേസായിരുന്നു, കഴിക്കണം കഴിക്കണം അങ്ങനെ തോന്നും. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഭയങ്കര മടുപ്പായിട്ട്, അയ്യോ വെറുത്തു പോകുന്നൊരു സിറ്റുവേഷനിലൂടെ എപ്പോഴും കിട്ടുന്നത് കൊണ്ടാണോ എന്തോ ഭയങ്കരമായിട്ട് മടുത്തുപോയി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തോടുള്ള ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ സംസാരിക്കാം. തത്സമയ പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് വിളിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടരുത്. റേഞ്ച് ഉണ്ടോ എന്നൊന്ന് നോക്കുക. ഇവ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 954-47-00-912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കേ, നമ്മുടെ അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
1: വണ്ടി നിർത്തി കയറാൻ പോവാം.
0: കയറിക്കോ കയറിക്കോ.
1: അതായത് ഈ പരമ്പരാഗത രീതിയിലുള്ള പഴയ രൂപത്തിലുള്ള ആഹാരം പിന്നെ അത് ചെയ്യണമെങ്കിൽ സമയം കൂടുതലെടുക്കും. അന്നുള്ളവർക്ക് എല്ലാം ചെയ്യാൻ
0: സമയമുണ്ടായിരുന്നു.
1: ഇപ്പൊ ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ ഒന്നിന് സമയമില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട്. അതുകൊണ്ട് ഈ ഫാസ്റ്റ് ഫുഡ് എന്നുള്ള പേരിൽ ഏതെങ്കിലും എവിടെങ്കിലും ഉണ്ടാക്കുന്ന മന്തിയോ ബിരിയാണിയോ അല്ലാത്തതോ ഏതെങ്കിലും കാശ് അങ്ങോട്ട് കൊടുത്താൽ മതിയല്ലോ. പൈസ അങ്ങോട്ട് കൊടുത്താലെന്ന് വെച്ചാൽ കൈ പോലും കഴിക്കണ്ട. മറ്റേ ആകുമ്പം പണ്ടാണെങ്കിൽ ഇടിക്കണം, അരയ്ക്കണം, എന്തോന്ന് ചെയ്യണം, വേറെ പൊട്ടാൻ വെച്ചിരിക്കണം, എല്ലാം ചെയ്യണം. ഇപ്പൊ അതൊന്നും വേണ്ട. ഗ്യാസും കാര്യങ്ങളും ഉണ്ട്, എല്ലാതരം പൗഡറുകളും കിട്ടും, എല്ലാം കിട്ടും. പക്ഷെ ഇത് ചെയ്യുന്ന സമയമില്ല. അതായത് ഏറ്റവും പുതിയ ഫുഡിന്റെ ഏറ്റവും നമ്മൾ ഒരുപാട് ദൂരം ഒന്നും സഞ്ചരിക്കണ്ട. നമ്മൾ ഓറ്റണം മുതൽ തെക്കോട്ട് കരുതാപ്പള്ളി റോഡ് വരെ സഞ്ചരിക്കുമ്പോഴേ എത്ര ഹോട്ടലുകളാ. അതും വിശേഷിച്ച് നോർത്ത് ഇന്ത്യൻ മോഡൽ. അതിനെല്ലാം ആളുകൾ അനുകരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അനുകരണശീലതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മലയാളികളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ വർദ്ധിച്ചു വരുന്നത്.
0: അതെ, തീർച്ചയായിട്ടും. ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നത് നമുക്ക് എപ്പോഴും പുതിയ പുതിയ വെറൈറ്റികളൊക്കെ നോക്കുക എന്ന് പറഞ്ഞ ഇഷ്ടമാണ്. പക്ഷെ അതൊരു ശീലമായിട്ട് അല്ലെങ്കിൽ അത് തന്നെ
1: മാറ്റുക തന്നെ നമ്മൾ പറഞ്ഞോളൂ.
0: അതെ
1: അതെ അതെ. മനുഷ്യരെ ആഗ്രഹങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ.
0: അത് ശരിയാണ്.
1: അന്നേരം ആഗ്രഹങ്ങൾ ആയിക്കോട്ടെ, പക്ഷെ അത് തുടർച്ചയായിട്ട് അങ്ങ് തുടർന്ന് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ആരോഗ്യത്തിന് മോശമാണെന്നാണ് എന്റെ അഭിപ്രായം.
0: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: എല്ലാവർക്കും നല്ല ദിവസം. മാത്രം
0: വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. സീറ്റ്സ് എവിടെ
1: ഉണ്ടാവില്ല, അവിടെ മൂലയ്ക്ക് തന്നെ ഇരിക്കാം. എല്ലാവരും പറയുന്ന കേൾക്കാനൊക്കെ.
0: അതെ, മാത്രല്ല ഈ വണ്ടിക്ക് ഡ്രൈവർ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഇറങ്ങി പോകാൻ പറ്റില്ല.
1: നല്ല ദിവസം.
0: ഓക്കെ, അപ്പോ നമുക്ക് യാത്രയിൽ പങ്കുചേരാം. വിളിക്കേണ്ട നമ്പർ 954-47-00-912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമുക്ക് കുട്ടിക്കാലത്തൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് സോദി മോളെ.
0: എന്തോ,
2: ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ടൊന്ന് വിളിച്ചേത്
0: ആണോ? ഇന്ന് ജോലിക്ക് പോയിട്ട് എത്ര കൂട്ടുകാരികൾ വരും? തൊഴിലുറപ്പല്ലേ?
2: കൂട്ടുകാരികള് ഒരുപാടുണ്ട്.
0: ഒരുപാട് കൂട്ടുകാരികളുടെ തങ്കക്കുടമാണോ ഇത്? ഓക്കെ, അപ്പൊ പറഞ്ഞോ, ഇങ്ങനെ ഭക്ഷണത്തോടുള്ള നമ്മൾ മലയാളികളുടെ ഭ്രാന്ത്. ഇത്തരം ഭ്രാന്തിനെ പറ്റി
2: എല്ലാവർക്കും ബിരിയാണി.
0: ബിരിയാണിയുടെ ട്രെൻഡൊക്കെ മാറി, മന്തി കൊണ്ട് പകുതി
2: ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടം. ഇന്നലെ ഞങ്ങള് ഇവിടെ ജോലി ചെയ്ത് ഞങ്ങള് ജോലി ചെയ്യുന്ന അടുത്ത് തന്നെ ബിരിയാണി കൊടുത്ത്.
0: പിന്നെ ജോലിയും കളഞ്ഞു, മമ്മട്ടിയും കളഞ്ഞു, കോടാലിയും കളഞ്ഞു, കുന്താലിയും കളഞ്ഞു, ബിരിയാണിയെങ്കിൽ ബിരിയാണി. ഞങ്ങൾ അങ്ങോട്ട് ഓടി.
2: ഞങ്ങള് ജോലി തീർന്നിട്ട് പോയി വാങ്ങിച്ചിരുത്.
0: ആഹാ, എന്നിട്ട്
2: ഒരുപാട് ആളുകൾക്കും കൊടുത്ത്.
0: അങ്ങനെ കിട്ടുമ്പോ ഒരു സന്തോഷമാണ് എന്ന് ആലോചിക്കും. നമ്മൾ അല്ലാതെ എപ്പോഴും പുറത്തുനിന്ന് കഴിക്കുമ്പോ അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷേ
2: ഇന്നലത്തെ ബിരിയാണി അവിടെ വെച്ചു കൊടുത്തേ, നല്ല സൂപ്പർ ആയിരുന്നു.
0: ആഹാ, ശരിക്കും വല്ലപ്പോഴും കഴിക്കുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റ്. എപ്പോഴും കഴിക്കുമ്പോ നമുക്ക് ഭ്രമവുമാണ്, പിന്നെ ഒരു ഒരു കാലം കഴിയുമ്പോ അതിനോട് മടുപ്പ് തോന്നും. ഓക്കെ
2: ഓക്കെ
0: ഓക്കെ, നല്ലൊരു ദിവസം കേട്ടോ. കൂട്ടുകാരികളോടൊക്കെ തിരക്കിന്ന് പറയണം കേട്ടോ. താങ്ക് യു, താങ്ക് യു. അപ്പൊ നമ്മൾ നമ്മുടെ മലയാളികളുടെ മാറുന്ന ഭക്ഷണ രീതിയെ പറ്റിയിട്ടൊക്കെയാണ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഭ്രാന്ത്, അതായത് നമുക്കൊരു ടൈമൊക്കെ ആവുമ്പോഴത്തേനുണ്ടല്ലോ ഇതിനോടൊരു എപ്പോഴും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു മടുപ്പ് തോന്നാത്ത രീതിയിലേക്കാണ് ആളുകൾ പോകുന്നത്. എത്രത്തോളം പുറത്തുനിന്ന് കഴിക്കുന്നു അത്രത്തോളം പുറത്തുനിന്ന് കഴിക്കാൻ അമ്മാർ പല പല നാടുകളിൽ എപ്പോഴും ഇൻസ്റ്റയൊക്കെ നോക്കുമ്പോൾ തന്നെ കുറേ വെറൈറ്റി ഫുഡിനെ പറ്റി അതിൻ്റെ പുറകിൽ പോകാൻ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ അത് നിരന്തരമാകുമ്പോഴുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയിട്ട് പലപ്പോഴും പല പല ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നൊരു കാര്യമാണ്. എന്നിരുന്നാലും മാറാത്ത ശീലങ്ങൾ എല്ലാം ഓക്കെ, ആരോഗ്യത്തെ പോലും നോക്കാതെ നാവിൻ്റെ രുചിയാണ് എപ്പോഴും നമ്മൾ അന്വേഷിച്ച് പോകാറുള്ളത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നത് ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: എന്തോ ഗുഡ് മോർണിംഗ് അമ്മേ.
3: സാധി പോലെ ഇരിക്കുമ്പോ ആരാ കേറത്തെ, എത്ര ജോലി എടുത്താലും എത്ര തിരക്കായാലും റേഡിയോയിൽ ആരെങ്കിലും തലകും മെലകും ഒക്കെ ആയിട്ട്
0: ഇരിക്കുകയാണ്. സന്തോഷം
3: ജീവനൊക്കെയാണ് കേൾക്കുന്നവർക്കും. പരിപാടി ടോപ്പിക് എന്തോ ആയിക്കോട്ടെ, ഇതിനകത്തുള്ള രാവിലെ വന്നിരിക്കുമ്പോ ഉള്ള എനർജിയും കാര്യങ്ങളും ഒക്കെ ഒരു പ്രത്യേക ഐശ്വര്യമാണ്. ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഫോൺ എടുക്കുന്നതും വിളിക്കുന്നതും ഒന്നുമില്ല. ഞാനിപ്പോ ഒരാഴ്ചയല്ല നിങ്ങൾ വിളിച്ചു.
0: അങ്ങനൊന്നും
3: അല്ല, വേറൊന്നും അല്ല, ടോപ്പിക് ഒക്കെ വളരെ നല്ലതാ. പക്ഷെ അത് എനർജി പോരാ.
0: അങ്ങനൊന്നും പറയല്ലേ അമ്മ.
3: അല്ല മോളെ, അങ്ങനെയുള്ള കുഴപ്പം പറ്റുന്നല്ല.
0: എല്ലാരെയും വിളിക്കണം കേട്ടോ. ഇന്ന് ഉറപ്പിച്ചോണം, ഇപ്പൊ ഈ പരിപാടിയിൽ ഉറപ്പിച്ചോണം.
3: വിളിക്കും, വിളിക്കാതിരിക്കത്തില്ല. എന്നാലും ഒരു മൂഡ് പോയിരുന്നു.
0: അങ്ങനൊന്നും പോകത്തില്ല, എല്ലാവരെയും വിളിക്കണം. ഓക്കെ, ഇത് പറ ഭക്ഷണത്തിനോടുള്ള കാര്യം.
3: നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാമല്ലോ. പഴയ മത്തിച്ചാറ്, പഴയ നെടുങ്ങാടൻ തിന് വേവിച്ചത് മത്തിച്ചാറും കിട്ടും മോളെ.
0: നമ്മള് എല്ലാ കടയിലും പോയിട്ട് പോകുന്ന ആ ചില പഴയ ഭക്ഷണങ്ങളോട് നമുക്ക് പഴകിയ ഭക്ഷണമല്ല പഴയകാല ഭക്ഷണങ്ങളോട്.
3: അയ്യോ, പിന്നെ ആ നെടുങ്ങാടൻ തിന് വേവിച്ച് അതിന്റെ അടിക്കാൻ കാണാൻ ഇച്ചിരി വെളുത്ത കുഞ്ഞും കാണാം. മത്തിച്ചാറും ഒക്കെ ആയിട്ട് തിന്നാലും മുടിക്കത്തില്ല. നമ്മുടെ ഹെൽത്തിക്ക് ഏറ്റവും നല്ല ഉപകാരപ്രദമായതാ. അതുകൊണ്ടാ ഇന്നും നമ്മൾ ഇങ്ങനെങ്കിലും ഒന്ന് സംസാരിക്കാനും ജീവിച്ചിരിക്കുന്നതും ഒക്കെ.
0: അല്ലാതെ ഞാൻ പറയട്ടെ, അമ്മയ്ക്ക് പറഞ്ഞതുപോലെ ഭക്ഷണത്തോട് ഭയങ്കര മറ്റു പുറത്തുനിന്നുള്ള ഭക്ഷണം, ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം അങ്ങനെയുള്ള ഭ്രമമുണ്ട്
3: മോളെ. നമ്മള് ഇപ്പൊ ഭക്ഷണം നമ്മള് ഹെൽത്തി നോക്കണം, കഴിക്കരുതെന്ന് പറഞ്ഞാലും ഹോട്ടലുകളുടെ എണ്ണവും പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഏതെല്ലാം സൈസ് ജ്യൂസുകൾ നമുക്ക് പേര് പോലും ഞങ്ങളെ പോലുള്ളവർക്കൊന്നും പറയാൻ പോലും പറ്റാത്ത തരത്തിലും എല്ലാം ഉണ്ട്. കാരണം അവരും ജീവിക്കാൻ ഇരിക്കുന്നു, നമുക്കും ആഗ്രഹമായിട്ടിരിക്കുന്നു. ഇപ്പോഴത്തെ പിന്നെ ആളുകൾക്കും സമയമില്ലല്ലോ മോളെ. പഴയ കാലത്തെ കൂട്ട് വീട്ടിലിരുന്ന് ആഹാരം ഉണ്ടാക്കുമല്ലോ. അവർക്കും എവിടെങ്കിലും ഒക്കെ പോയി ജോലി തേടി പോകുന്നവരല്ലേ. പണ്ടൊക്കെ പഠിച്ചാലും വീട്ടിൽ മൂലേ കുത്തിയിരിക്കുമല്ലേ മോളെ. ഇപ്പോഴെന്ന് പറയുമ്പോ എല്ലാവർക്കും ജോലിയുണ്ട്. എനിക്ക് ഈ പുറത്തെ ഭക്ഷണത്തിൽ എനിക്ക് ഏറ്റവും ഒരു താല്പര്യമുള്ള എന്തോന്നറിയാമോ?
0: കുഴിമന്തിയാണ് ഏറ്റവും ഇഷ്ടം.
3: അല്ലാതെ എനിക്ക് വേറൊരു ആഹാരത്തിനോടും വലിയ ഇതില്ല. പിന്നെ ഒരു ഷാർജ,
0: എനിക്ക്
3: ഇത് രണ്ടുപേ ഉള്ളു മോളെ, പുറത്തെ ഭക്ഷണത്തിന്. അല്ലാതെ എനിക്ക് വീട്ടിലെ കഞ്ഞിയും ചമ്മന്തി ആയാലും ഞാൻ അതിന് പങ്കുള്ളു. പക്ഷെ അതൊക്കെ നമുക്ക് ടേസ്റ്റ് മോളെ, അതിനൊന്നും നമുക്ക് രോഗമില്ല. നമ്മളിപ്പോ ഉള്ള ഒരു ഫാസ്റ്റ് ഫുഡ് മേടിക്കുന്നെന്ന് പറയുന്നത് അവരെയും നമ്മളൊരു കാരണവശാലും മിക്കവാറും ഈ ഇപ്പൊ ചെറിയ കുടുംബമല്ലേ മോളെ, അണുകുടുംബം അല്ലല്ലോ.
0: അണുകുടുംബമാണ്, കൂട്ടുകുടുംബം അല്ലല്ലോ. എന്നെ കൂടെ
3: അതന്നെ കൂട്ടുകുടുംബം അല്ലല്ലോ.
0: ഞാൻ
3: പറഞ്ഞു തെറ്റിപ്പോയി.
0: എന്നെ
3: ഇപ്പഴെന്ന് പറയുമ്പോ മോളെ രണ്ട് മക്കളോ അല്ലെങ്കിൽ ഒരു കുഞ്ഞോ ഒരു ഒന്നോ രണ്ടോ പേരൊക്കെ അവര് ജോലിയും കഴിഞ്ഞൊക്കെ വരുമ്പോ അവര് എളുപ്പം എവിടെങ്കിലും ക്ഷീണം ഉണ്ടല്ലോ, ആ യാത്ര ക്ഷീണവും കാര്യങ്ങളൊക്കെ. അപ്പൊ അവര് ഫുഡ് മേടിച്ചോണ്ട് പോരും. അപ്പൊ ഏറ്റവും ഇച്ചിരി ടേസ്റ്റ് ഉള്ളതും നമ്മുടെ മക്കള് കഴിക്കാനും മക്കളെ ഇഷ്ടപ്പെടുത്തി കഴിപ്പിക്കാനും നമ്മൾ ആഗ്രഹിച്ചിരിക്കുക.
0: തീർച്ചയായിട്ടും അമ്മ.
3: മക്കള് ഇപ്പൊ പ്രായം ചെല്ലുമ്പോ ഇപ്പൊ തള്ളമാരുടെ ഇഷ്ടത്തിന് അങ്ങ് പോകാത്തിരിക്കാനൊന്നും അവർക്ക് സമയം കാണത്തില്ല. പക്ഷെ തള്ളമാർക്ക് മക്കളെ ഇഷ്ടപ്പെടുത്തി അവരെ എത്രമേ കഴിക്കാൻ അത് കൊടുക്കാനും സന്തോഷിപ്പിക്കാനുമാണ് തള്ളമാര്. അപ്പൊ അവര് നല്ല ഫുഡ് ഇവിടെ കിട്ടുന്നേ അവിടെ പോയി വാങ്ങിച്ചു കഴിക്കും. പക്ഷെ ഞങ്ങളുടെ കാലത്തെ ഫുഡ് എന്ന് പറയുന്നത് ഞങ്ങള് പഴങ്കഞ്ഞിയും കഞ്ഞിയും അതൊക്കെ ഞങ്ങളുടെ ഹെൽത്തിന് ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഭക്ഷണമായിരുന്നു.
0: തീർച്ചയായിട്ടും അമ്മേ. അപ്പൊ ചർച്ച തുടരാം.
3: മോളെ ആ സരത്ത് പോലെ ഒന്ന് പ്രത്യേകം തിരക്കിയെന്ന് പറയാം. ആദ്യം വിളിച്ച പാസഞ്ചർ മാത്രം എടുത്താ പോരാ. ഞങ്ങൾക്കും വേണം ആ കൊച്ചിന്റെ നമ്പർ ചോദിക്കുന്നതാണ്, ഒന്ന് കൊടുത്തേക്കാവോ?
0: ആരുടെ അമ്മേ?
3: എന്റെ നമ്പർ നേരത്തെ ഒരു ദിവസം ഫോണിൽ ചോദിച്ചു. ഞങ്ങൾ അമ്മ കോണ്ടാക്ട് ഉണ്ടായിരുന്നു, പക്ഷെ
0: ഞാൻ നോക്കട്ടെ അമ്മ. ഞാൻ ഉറപ്പ് പറയുന്നില്ല, വാക്ക് തന്നിട്ട് തെറ്റിക്കുന്നില്ല. ഞാൻ
3: തെറ്റിക്കണ്ട, തെറ്റിക്കണ്ട. സുഖം അതല്ല, കുഞ്ഞു അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു.
0: സുഖമായിട്ടിരിക്കുന്നു അമ്മേ. ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു.
3: ശരി,
0: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോ നമുക്ക് നമ്മുടെ യാത്ര ഇങ്ങനെ ആരംഭിക്കാം. വിളിക്കുന്ന നമ്പർ 954-47-0091-2 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലൂടെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. മലയാളികളുടെ ഭക്ഷണത്തോടുള്ള അമിതമായിട്ടുള്ള ഭ്രമത്തെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
4: നമസ്കാരം സാറി.
0: നമസ്കാരം. എന്തോ
4: പറഞ്ഞത്? മറ്റൊന്നുമല്ല, ഞങ്ങളൊരു 6:30 കഴിയുമ്പോ, 7 അങ്ങോട്ട് കഴിയുമ്പോ സാധിയുടെ ആ സൗണ്ട് കേൾക്കുമ്പോ ഞങ്ങൾ എന്റെ ചുണ്ടിന് തിരി വരും. ഒരു എനർജിയാണ്, അതൊരു പ്രത്യേക എനർജി. വിളിക്കാൻ തന്നെ സമയമില്ലെങ്കിലും ഒരു പ്രത്യേക എനർജി. മറ്റുള്ളവരുടെ എല്ലാം അനുകരണവും ചോദിച്ചാൽ കൊള്ളാം, പക്ഷെ സാധി വന്നു കഴിഞ്ഞാൽ അത് വേറെ ഇതില്ല.
0: അതെന്താ അറിയോ, എന്നെ കാത്തു കൊറേ അമ്മമാർ ഇപ്പൊ

0: എന്ന് പറഞ്ഞാ ഈ പുഴുക്ക്, കാച്ചില്, ചേമ്പ്, ചേന അതെല്ലാം കൂടെ അങ്ങോട്ട് പുഴുങ്ങിയിട്ട് മുളക് മത്തിക്കറി ഒഴിച്ച് ഒരു തീറ്റ ഇന്നലെ ഒന്ന് തിന്ന്, ചൂറഞ്ഞൂറ് എന്നാലും വേണ്ടി തിന്ന്.
1: അയ്യോ, ആഗ്രഹത്തിന് കഴിച്ചു അല്ലേ?
0: ഇന്നലെ കഴിച്ചു മോളെ, ഞാൻ ഉടക്കം കിടന്ന് ഓടി. എന്താന്ന് വെച്ചാ ഒരു ഡോക്ടർ പറഞ്ഞു എന്തും ഇഷ്ടപ്പെട്ട ആഹാരം ശകലം കഴിച്ചിട്ട് 10 മിനിറ്റിന് ഓടണം.
1: അപ്പൊ
0: അത് കുറച്ചൊക്കെ
1: അല്ല, ഇന്നലെ ഓടിയല്ലോ വയറിന് പ്രശ്നം വന്നിട്ട്. പിന്നെ
0: ഇത് ദഹിക്കാന്, ശരീരത്തിൽ പെട്ടെന്ന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കുറച്ച് ഓടിയത്.
1: ഞാൻ വിചാരിച്ചു ഇനി സ്വന്തമായിട്ട് വെച്ചതിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്ന് ഓടിയതായിരിക്കുമെന്ന്. ഈ ഷുഗറൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെപ്പോഴും നമ്മൾ ഈ ഭക്ഷണത്തോടുള്ള ഭ്രമം കാരണമേ നമ്മുടെ ആരോഗ്യകാര്യവും കൂടി ശ്രദ്ധിച്ചിട്ട് വേണേ കഴിക്കാൻ.
0: എന്നാലും സാധി, നമ്മള് ഇഷ്ടം നമ്മളങ്ങനൊന്നും കഴിക്കുന്നില്ല. ഇപ്പം ഭഗവാൻ എല്ലാം തന്നപ്പോ ഈ അലന്ന അസുഖം വന്ന് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ചോറും കഴിക്കാൻ, ഒരു സ്പൂണ് ചോറൊക്കെ ആയിട്ടാ നമ്മൾ കഴിക്കുന്നത്. വിശന്നാനെ സഹിക്കാൻ പറ്റത്തില്ല. ഇന്നലെ ഇങ്ങോട്ട് വന്ന വഴി അയില കിട്ടി, ഗ്രേവിക്ക് വെച്ച് അങ്ങ് തിന്നു കൊടുത്തു.
1: ഇതിനെ ഞാൻ സപ്പോർട്ട് ചെയ്താ ഇവിടുത്തെ ഡോക്ടർമാരെല്ലാം അങ്ങനെ വന്നെ കണ്ടം വഴി ഓടിക്കും. സ്വാതിയേ, ഇങ്ങനെയൊക്കെയാണോ ഒരു ഒരു സ്ഥലപ്രസ്ഥാനം തിരുത്തിട്ട് സംസാരിക്കുന്നത് പറയാം. അതുകൊണ്ട് എനിക്ക് മനസ്സുകൊണ്ട് സപ്പോർട്ടാണെങ്കിൽ എനിക്കത് പറയാൻ പറ്റില്ല. എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ കേട്ടോ. ഇരിക്കണം, ഇരുന്നേ പറ്റും. സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ട് ഇരിക്കുന്നു കേട്ടോ. യാത്രയിൽ തുടരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഭക്ഷണത്തോട് ഭയങ്കരമായ ഇഷ്ടം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
2: ശബ്ദം കൊണ്ട് വല്ല മനസ്സിലായോ?
1: ടീച്ചർ അമ്മ തങ്കമ്മ ടീച്ചർ.
2: അയ്യോ,
1: പറഞ്ഞു ടീച്ചറമ്മേ.
2: അതെ, ഞാനെല്ലാം കേട്ട്, ഞാൻ ഇഡ്ഡലിയും സാമ്പാർ അല്ല ചമ്മന്തിയും കഴിച്ചു ഇങ്ങോട്ട് വന്ന് ഇതിനിടയ്ക്ക് ഇടയ്ക്ക് കേട്ട്. ആദ്യം വിഷയം എന്തുവെന്നൊന്നും കേട്ടില്ല, പിന്നെ ഞാൻ വിഷയമൊക്കെ മനസ്സിലാക്കി. പഴയ ആഹാരവും ഇപ്പോഴത്തെ രീതിയും
1: എല്ലാവരും
2: പറഞ്ഞു.
1: ഒരു മിനിറ്റ് അമ്മേ, ഒന്നും ശ്രദ്ധിക്കണമേ. നമ്മൾ മലയാളികളുടെ ഭക്ഷണ പ്രാന്ത്,
2: പഴയ ആഹാര രീതിയാണ് നല്ലത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒന്ന് മായം ചേരാത്തതും നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്, പിന്നെ അരിയ കപ്പ, പിന്നെ മറ്റേ കാച്ചിൽ ചേന ഇതെല്ലാം ആയിട്ട് പുഴുങ്ങി തിന്നുന്നത് എല്ലാം എല്ലാരും പറഞ്ഞു. അതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ മായം ചേരാത്തത്, ശരീരത്തെ ആവശ്യത്തിന് മാത്രം. ഇപ്പൊ ആഹാരം പണ്ട് കഴിച്ച പോലെ കഴിക്കാൻ പോലും ഒക്കുന്നില്ല, കഴിക്കാൻ ഒക്കത്തില്ല. ഒക്കത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ എയിമിലെ ഡോക്ടർ പറഞ്ഞ് രണ്ട് ഇഡ്ഡലി കഴിച്ചാ മതിയെങ്കിൽ അത് കൊണ്ട് നിർത്തണം. അപ്പോഴ് നമ്മുടെ മിനിമം നമ്മുടെ അത്യാവശ്യത്തിന് മാത്രം ആഹാരം കഴിക്കുക. എനിക്ക് ഷുഗറും ഇല്ല പ്രഷറും ഇല്ല, പക്ഷെ എനിക്ക് ആഹാരം കഴിച്ചാല് ഈ തേയ്മാനം കൊണ്ട് കാലിനൊക്കെ മുട്ടിന് വേദന കൂടും, വെയിറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള രീതിയാണ്. അതുകൊണ്ട് നമുക്ക് ഫാസ്റ്റ് ഫുഡും കഴിക്കുന്ന പേടിയാ, ആഹാരം കൂടുതൽ കഴിക്കുന്നതും പേടിയാ. ഇപ്പോഴത്തെ പിന്നെ മക്കളുടെ കൂടെ ഒക്കെ പോയാൽ ചിലപ്പോ കഴിക്കുന്നുണ്ട്. ആഹാര രീതിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എത്ര ആയാലും എല്ലാരും ശ്രദ്ധിക്കും.
1: അതെ, ശ്രദ്ധിക്കണമേ.
2: ഇതൊക്കെയുള്ള പറയാൻ,
1: എപ്പോഴും നമ്മള് ഇപ്പൊ പൊതുവില് മലയാളികൾക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഭയങ്കര ടെൻഡൻസിയാണ്.
2: അതെ അതെ.
1: പക്ഷെ എപ്പോഴും നമ്മുടെ ആരോഗ്യം നോക്കിക്കൊണ്ടാകണം എന്നൊരു അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നല്ലൊരു ദിവസം ഉണ്ട് ടീച്ചറെ.
2: അമ്മ പറഞ്ഞതുപോലെ സാരിയുടെ ശബ്ദം കേൾക്കാന്, കൂടുതലൊന്നും പറഞ്ഞില്ലെങ്കിലും ശബ്ദം കേൾക്കാൻ വലിയ താല്പര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്ന്. വിഷയം എന്തുവാന്ന് ഇച്ചിരിയെങ്കിലും അറിയാതെ എന്തെങ്കിലും പറയാൻ നോക്കൂ.
1: ഏറ്റവും വലിയ സന്തോഷം പറയട്ടെ. എന്നെ പഠിപ്പിച്ച ടീച്ചർമാർക്ക് എല്ലാം എന്നെ പറ്റി കംപ്ലൈന്റാ, പക്ഷെ എന്റെ റേഡിയോയിലെ ശ്രോതാക്കളായിട്ടുള്ള ടീച്ചർമാർക്ക് ഇത്ര സ്നേഹമൊക്കെ ഉണ്ടെന്നേ.
2: അല്ലേ, പഠിക്കുന്ന സമയത്ത് ഇച്ചിരി കുരുത്തക്കേട് കാണും. അങ്ങനെയുള്ള പിള്ളേർ ഇപ്പൊ 45-50 വയസ്സുള്ള പിള്ളേർ ഇവിടെ വന്ന് എന്റെ കാലെ തൊട്ട് തൊഴുത് എന്തെല്ലോ അവരുടെ പക്വതയായപ്പോഴവര് വളരെ നല്ല സ്വഭാവമായിരിക്കാം. എനിക്ക് എത്ര ഞാൻ സ്നേഹിച്ചിട്ടാന്നോ കുഞ്ഞുങ്ങൾക്ക് വക്കത വന്നിട്ടാന്നോ എന്തായാലും നല്ല രീതിയിൽ പെരുമാറുന്ന പിള്ളേരുണ്ട്.
1: ഇഷ്ടമാണ്.
2: അല്ല, ഞാനും ആദ്യമേ ആദ്യം കുരുത്തക്കേടൊക്കെ കാണിക്കും. ഒരാളിന്റെ തലയിരിക്കുന്ന പൂവെടുക്കും, ഒരിടത്ത് ഇരിക്കുന്നിടത്ത് ഇരിക്കത്തില്ല. 5-10 വരെയൊക്കെ ഉള്ള സമയത്തേ ഇച്ചിരി

0: ആകൃതിയൊക്കെ കാണും. ഞാനും കാണിച്ചിട്ടുണ്ട് ഒരുപാട് സ്പോർട്സിലൊക്കെ ഉള്ള കാര്യത്തിലും എല്ലാത്തിലും താല്പര്യമാണ്. എല്ലാത്തിലും ഓടി ഓടി ഓടി നടന്ന കൂട്ടത്തിലാ ഞാനും.
1: ആ ഒരു സംസാരത്തിന്റെ എനർജി ഇപ്പോഴും അറിയാൻ പറ്റുന്നുണ്ട് ടീച്ചറെ. ഓക്കെ, നമുക്ക് യാത്ര തുടരാം. യാത്രക്കാരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ടീച്ചറെ, അടുത്ത് എടുക്കട്ടെ ഞാൻ.
0: ഓക്കെ
1: ഓക്കെ. അപ്പോ നമ്മുടെ ടീച്ചറമ്മയായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നമുക്ക് അടുത്തൊരു ശ്രോതാവ് കൂടി ശ്രോതാക്കൾ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണോ നോക്കാം. ഗുഡ് മോർണിംഗ്. അതെ അതെ, ഞാൻ ചെയർ എത്തിനെ ഞാൻ ഇല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ചെയറിന്റെ ഇതിങ്ങനെ ബുക്ക് ചെയ്യാൻ കാലൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ മടക്കിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുക.
2: ഈ സ്വരം കേൾക്കാൻ എല്ലാരും വിളിച്ചില്ലേ, വിളിക്കാൻ കിട്ടത്തില്ല വേറൊരു സത്യം. എല്ലാരും ഈ സ്വരം കേൾക്കാൻ പോലെ എനർജി പ്രത്യേകം വരും, സത്യമാണ് അത് കേട്ടോ. എന്നിട്ട് അമ്മ പറഞ്ഞത് എല്ലാരും എല്ലാ പാസഞ്ചറും പറഞ്ഞ സത്യം തന്നെ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ആഹാരത്തിന്റെ കാര്യം പറയാൻ പഴയ ചീനിയും മത്തിക്കറിയൊക്കെ തരത്തിനോട് പറയും, മത്തി മത്തിച്ചാറും മണക്കണം മണക്കണം പറഞ്ഞ പാട്ടല്ലേ ഇടാൻ പറ
1: ശരത്തെ. അപ്പൊ അവന് എങ്ങനെ പറയാ, കമ്പിളിപ്പതിപ്പ് എന്തോ, അയ്യോ കമ്പിളിപ്പതിപ്പത് പറഞ്ഞ വന്ന് മൈൻഡ് ചെയ്യാതിരിക്കോ.
2: സ്വരം കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ,
1: സന്തോഷം ചേച്ചി. ഓക്കെ ശരത്തെ, ഈ പാട്ട് ഈ വഴിയിൽ ഞാൻ ഇട്ടിട്ട് പോവാട്ടെ. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 954-7000912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. മലയാളികളുടെ മാറുന്ന ആ കൂട്ടത്തിൽ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനാണ് കേട്ടോ. പ്രശസ്ത എൻഡോക്രൈനോളജിസ്റ്റ് ഒബിസിറ്റിയെ പറ്റിയിട്ട്, നമുക്ക് ഇപ്പം കുട്ടികളിലാണെങ്കിൽ പോലും ഒബിസിറ്റി ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത്, ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് ഈ ഞായറാഴ്ച കൃത്യം 10 മണിക്ക് ന്യൂ ദേശീയ ഗ്രാൻഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ അതിഥിയായിട്ട് എത്തുന്നുണ്ട്. കൂടെ ഞാനും ഉണ്ടാവും. സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ. നിങ്ങൾക്ക് ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. എൻ്റെ റേഡിയോ 91.2.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂ 91.2 ലോണാട്ടുകാരെ പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോൾ പഴയ പഴയ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ് ഓണാട്ടുകാരെ പാസഞ്ചറിലൂടെ. ഭക്ഷണത്തെ പറ്റിയിട്ട്, മലയാളികളുടെ ഭക്ഷണ ഭ്രമത്തെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ച് നടക്കുമ്പോൾ വണ്ടിയിൽ നിറയെ കൂട്ടുകാരുണ്ട്. ഇതാ അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നു, നമുക്ക് ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ സ്വാതി, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നേ?
1: വണ്ടി കേറാൻ ഇന്ന് വലിയ പാടാ, ഒരിടത്തും നിർത്തുന്നില്ല.
0: നിർത്തുന്നുണ്ടെന്നേ? ഞാൻ വളരെ, എനിക്ക് തോന്നുന്നു ഞാൻ അല്ലാതെ വണ്ടി ഓടിച്ചു പോകുന്നതിനേക്കാൾ ഏറ്റവും പതുക്കെ പോകുന്നൊരു വണ്ടിയാ. എല്ലാവർക്കും
1: പിന്നെ എല്ലാരും പറഞ്ഞതുപോലെ സ്വാതി വരുമ്പം വല്ലാത്തൊരു എനർജിയാണ് എല്ലാവർക്കും. നമ്മൾക്ക് ആ ശബ്ദം കേൾക്കുമ്പോ തന്നെ ഭയങ്കര സന്തോഷമാണ്.
0: ഡാൻസ് ചെയ്യാനൊക്കെ തോന്നുവോ?
1: ഡാൻസ് ചെയ്യുന്നല്ല, എന്തോ അത് ഇന്ന് ഒട്ടും മിസ് ചെയ്യരുതെന്ന് തോന്നുന്ന ഒരനുഭവമാണ്.
0: താങ്ക് യു ചേച്ചി, താങ്ക് യു. ഒത്തിരി സന്തോഷം കേട്ടത്. കേൾക്കുമ്പോ നമുക്ക് ഈ കസേരയിലിരിക്കുമ്പോ മൈക്ക് ഇങ്ങനെ എടുക്കുമ്പോ ചിലപ്പോഴൊക്കെ നമ്മൾ മൂഡ് തകർന്നു വന്നാലും വന്നിരിക്കുമ്പോ ഇങ്ങനെ കേൾക്കുമ്പോ സന്തോഷം വരുമെന്നേ.
1: പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്.
0: എന്തുവാ?
1: ഞങ്ങളുടെ 25-ാം വിവാഹ വാർഷികം.
0: ആഹാ, അപ്പൊ രണ്ടുപേർക്കും. ചേട്ടന്റെ പേരെന്തുവാ?
1: സുരേഷ്
0: ചേട്ടനും ഇത്
1: ശ്രീ
0: ചേച്ചിക്കും സുരേഷ് ചേട്ടനും ദാ ഓണാട്ടുകാരെ പാസഞ്ചറിന്റെ എല്ലാവരുടെ ഒരു ടൈറ്റ് ഹഗ്. രണ്ടുപേരും ഒരുപാട് കൊല്ലം സ്നേഹിച്ചും ഇങ്ങനെ ചെറിയ ചെറിയ പിണക്കോ ഇണക്കോ ആയിട്ട്, ഈ പിണക്കത്തിന് ശേഷമുള്ള ഒരു സ്നേഹത്തിന് നല്ല ഭംഗിയായിരിക്കുമല്ലോ.
1: പക്ഷെ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് വലിയ പിണക്കൊന്നും ഇതുവരെയും വന്നിട്ട്.
0: അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, എപ്പോഴും സന്തോഷമായിട്ടിരിക്കട്ടെ.
1: നമുക്ക് ഒരുപാട് സന്തോഷത്തിനുള്ള കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോഴും 25 വർഷമായെങ്കിലും കൊച്ചു പിള്ളേരെ പോലെ, കാരണം ഞങ്ങളുടെ കൂടെ അന്ന് തൊട്ട് ഇന്ന് വരെയും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. അപ്പോ ഞങ്ങൾ അവിടുത്തെ കൊച്ചുങ്ങൾ തന്നെയാണ്. 25 വർഷം നമുക്ക് അങ്ങനെ 25 മാസം എന്ന് പറയാവുന്ന പോലെ പോകുന്നുള്ളൂ.
0: അതെ, എപ്പോഴും അങ്ങനെ ആയിരിക്കട്ടെ ചേച്ചി. ഈ ഒരു സ്നേഹം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഈ സ്നേഹം എന്ന് പറയുന്നത് പരസ്പരം തണലാവുക എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അങ്ങനെ നന്നായിട്ട് അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഈ ഓണാട്ടുകാരെ പാസഞ്ചറിലെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഞാനൊരു വിശ്വാസം പറയട്ടെ, ശ്രീ ചേച്ചിക്കും സുരേഷ് ചേട്ടനും. ദാ വണ്ടിയിൽ ഒരുപാട് പേരിരിക്കുന്നവരുടെ സങ്കല്പിച്ചേ, എല്ലാവരും ഉണ്ട്. വിജയമാമയുണ്ട്, നമ്മുടെ എല്ലാ യാത്രക്കാർ സ്ഥിരത്തുണ്ട്. എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് നിങ്ങളെ ആശംസിക്കുകയാണ്. ഒരുപാട് കൊല്ലം. ഓക്കെ, നമ്മുടെ ഭക്ഷണ രീതിയെ പറ്റി പറയാം.
1: വിഷയത്തിലേക്ക് വരാം. നമ്മളെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്നാണ്.
0: ഭക്ഷണം ഏതാണെന്നല്ല, മലയാളികളുടെ ഭക്ഷണത്തോടുള്ള ഭ്രമം. നമുക്ക് ഭയങ്കര ഭ്രാന്താണെന്നേ.
1: ഭ്രമം വളരെ വലുതാണ്. ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ ഭക്ഷണത്തെക്കാൾ, ആദ്യത്തെ പാസഞ്ചർ പറഞ്ഞതുപോലെ, മറ്റു രാജ്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അത് നമുക്ക് ഭയങ്കരമായ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വിധത്തിലാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത ഭക്ഷണങ്ങളെ നമ്മൾ ഇന്ന് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോ അത് നമുക്ക് ആരോഗ്യമായ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആളുകളെ 3 തരത്തിൽ തിരിക്കുന്നു: സാത്വികം, രാജസം, താമസം. അപ്പൊ അവർക്ക് അവരുടേതായ ഭക്ഷണങ്ങളും പറയുന്നുണ്ട്. അപ്പോ അതിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് സാത്വികമായ ഭക്ഷണങ്ങളാണ്. അത് നമുക്ക് ആയുസ്സത്വ ബലാരോഗ്യ സുഖപ്രീതി വിവർത്തന രസ്യാ സ്നിഗ്ധ സ്ഥിരാഹൃദ്യ ആഹാര സാത്വികപ്രിയ. നമ്മുടെ ആയുസ്, ബലം, ആരോഗ്യം, അതുപോലെ തന്നെ നല്ല രുചികള്, ഇവയെല്ലാം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ആഹാരങ്ങളാണ് സാത്വികന്മാർക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ എല്ലാരും താമസന്മാരാണ്. സാത്വികം എന്ന് പറയുന്നത് അന്നന്നുണ്ടാക്കുന്ന നല്ല രുചികരമായ, കൂടുതലും വെജിറ്റബിൾസ് ഒക്കെ ഉദ്ദേശിച്ചുള്ള ഭക്ഷണങ്ങളാണ് ഈ സാത്വികം. അത് നമുക്ക് ബലവും ആരോഗ്യമൊക്കെ ഉണ്ടാക്കി തരും. പക്ഷെ താമസന്മാരുടെ ആഹാരം എന്ന് പറയുന്നത് ഒരു ദിവസം വൈകിയത്, അപ്പോ പഴകിയ ഭക്ഷണം. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച ആഹാരങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. അത് നമുക്ക് എപ്പോഴായാലും ഒരുപാട് രോഗങ്ങളൊക്കെ പ്രദാനം ചെയ്യും. നമ്മളെല്ലാവരും ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എല്ലാവരും സാത്വിക പ്രിയരാകാൻ ഞാൻ
0: പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കൽ മാത്രമേ നടക്കുള്ളൂ. ചേച്ചി ഒരുപാട് സന്തോഷം, നന്നായിട്ട് സംസാരിക്കുന്നു കേട്ടോ. ഇങ്ങനെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുമ്പോ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു.
1: ഞാൻ ഒരു സംസ്കൃതം ടീച്ചറാണ്.
0: അഷ്ടദശ പുരാണ യേശു വാസസ്യ വചനദ്വയം പരോപകാരക പുണ്യായ പാപയായ പരിപീഠം. എനിക്ക് ആകെ ഇതൊക്കെ ശരിയാണോന്ന് എനിക്കറിയത്തില്ല. അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം ടീച്ചറേ. ഞാൻ പണ്ട് എനിക്ക് സംസ്കൃതത്തിന്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തിനാ ടീച്ചർമാരായിട്ട് കത്തിയടിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഭയങ്കരമായ പ്രണയം അങ്ങനെയല്ല. ഈ ടീച്ചേഴ്സ് നല്ല രസമാണ്. അപ്പോൾ എക്സ്ട്രാ ഇതിലൂടെ പോകുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ, എനിക്ക് ഓർക്കുമ്പോൾ ഇപ്പോഴും ഇതാ, കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഇവിടെ പുതിയകാവ് സ്കൂളിൽ സംസ്കൃതത്തിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ അപ്പോൾ കോമ്പറ്റീഷനൊന്നും പോകാൻ വേണ്ടിയിട്ട് ഞാൻ ടീച്ചർ സ്കൂളിൽ നിന്ന് ആളുകളെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്തൂടെ പറഞ്ഞു. അപ്പോൾ നിന്ന സമയം കൊണ്ട് കുറച്ചധികം പഠിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ടീച്ചറെ ഇതെനിക്ക് നടക്കുന്ന കാര്യമല്ല, അല്ലാതെ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ പറഞ്ഞു. ടീച്ചർ ഫ്രണ്ടിൽ പോയിരിക്കുമായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞ ശ്ലോകമെല്ലാം തെറ്റായിരുന്നു. ടീച്ചറെ തിരിച്ച് എന്നെ കൊണ്ട് വന്നൊരു ഒരു വരക്കമുണ്ട്. ഇന്നും ഞാൻ ആ ശാന്തകുമാര ടീച്ചറിനെ ഓർക്കുന്നു, എൻ്റെ സംസ്കൃത അധ്യാപിക. കാരണം ക്ഷമയുടെ അങ്ങേ അറ്റത്തെ ക്ഷമയാണ്. അപ്പോൾ സംസ്കൃതം കേൾക്കുമ്പോൾ എല്ലാം ഞാൻ അദ്ദേഹം ആ ടീച്ചറിനെയാണ് ഓർമ്മ വരുന്നത്. ഓക്കെ, എൻ്റെ അച്ഛമ്മയ്ക്ക് നന്നായിട്ട് സംസ്കൃതം അറിയാമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ് സാദി.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കുന്നത്?
2: ബിന്ദു ചേച്ചി
0: പറഞ്ഞു.
2: ആ പിന്നെ നമ്മളിപ്പോ എല്ലാരും പറഞ്ഞതില് സംസാരിക്കുന്ന ഇത് പറഞ്ഞേ, അതിപ്പോ നമ്മള് അവര് മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ ഓരോ വ്യക്തിക്കും ഓരോ ഓയിസേ ഉള്ളൂ, മനസ്സിലായോ? അവർക്ക് അത് ചിലർക്ക് അത് പ്രസന്റ് ചെയ്യാൻ നല്ല ഇതാകും, ചിലർക്ക് ഇതാവത്തില്ല. ഇപ്പൊ തന്നെ നമ്മള് വിളിക്കുന്ന പാസഞ്ചർ തന്നെ എത്ര പേര്, ചിലരുടെ പ്രകാശ് ഏട്ടൻ അവരുടെയൊക്കെ സ്വരം ഭയങ്കര ഗംഭീരം അല്ലേ, നമ്മൾ കേൾക്കാനൊരു കൊതിയ. പക്ഷെ എന്നും പറഞ്ഞ എല്ലാരും വിളിക്കുന്നില്ലേ? അപ്പൊ നമ്മള് എല്ലാ ഇതിലും അംഗീകരിക്കണമെന്ന് ഞാൻ അമ്മയോട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവർ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സാധ്യതയുടേതാകുമ്പോൾ കുറച്ച് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട്, നല്ല സംസാരിക്കാനുള്ള ഇതുണ്ട്. അത് നമ്മളതൊന്ന് മനസ്സിലാക്കണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളിന് അതൊരു ഇത് വരുത്തില്ലേ കേൾക്കുമ്പോള്. പിന്നെ ഭക്ഷണത്തെ കുറിച്ച് പറയാനാകുമ്പോള് നമ്മൾ ഭക്ഷണം, എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ ഭക്ഷണം തന്നെ. നേരത്തെ നമ്മൾ ഉണ്ടാക്കുന്ന ഉണക്കച്ചീനി ഉണ്ടല്ലോ, ഉണക്കച്ചീനി മോരൊക്കെ വെച്ചിട്ട് ഒഴിച്ചിട്ട് നമുക്ക് തരുന്ന ഒരു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട്. പിന്നെ നമ്മള് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ
0: പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിനോട് ഭയങ്കര ഭ്രാന്തുണ്ടോ?
2: ഭ്രാന്തില്ലടാ, ഭ്രാന്തില്ല. പിന്നെ നമുക്ക് ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും, നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു യാത്ര പോയി, നമുക്കത് ഭക്ഷണം കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളത് നമ്മൾ ചൂസ് ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ ചൂസ് ചെയ്യുക. പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ അവിടെ കാണും. പക്ഷെ നമ്മൾ ഈ ആവശ്യമില്ലാത്ത ഭക്ഷണത്തിലോട്ട് കയറി ചെന്നിട്ട് പിന്നെ ആ ഭക്ഷണത്തെ നമ്മൾ, ചിലർക്കത് ഓക്കെ ആയിരിക്കും, മനസ്സിലായി? പിന്നെ അത് അതിൽ തന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു ഒരു ഹോട്ടലിൽ എന്തെടുത്താലും ഫാസ്റ്റ് ഫുഡുള്ള കടകളിലാണ് ഭയങ്കര ആൾക്കാര് തിക്കി തിരക്കി നിൽക്കുന്നത്. അപ്പൊ അതിന് അർത്ഥമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു ഡ്രസ്സ് തന്നെ ഇടുന്ന തന്നെ ഇപ്പൊ എന്തോ ഒരു മോഡേൺ ഡ്രസ്സ് ഉള്ളിടത്തല്ലേ കുറെ ആൾക്കാർ പോണേ, അവരത് ചൂസ് ചെയ്യുന്നില്ലേ, ഇടുന്നില്ല. അപ്പൊ അത് പോണക്ക് ഇവര് ഈ ഭക്ഷണത്തെ നമ്മൾ ആദ്യം നമ്മളെ തന്നെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം. നമുക്ക് ഈ ഭക്ഷണം കഴിച്ചാൽ ഓക്കെ ആണോ, അല്ലെ നമ്മൾ സ്ഥിരം അത് കഴിച്ചിട്ട് നമുക്ക് ഇതാവോ എന്നുള്ളത് നമ്മൾ നമ്മൾ തന്നെ ഒരു കറക്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിനൊന്നും ഒരു പ്രശ്നമില്ല. ഒരു മാസത്തിൽ ഒരിക്കലും ഒരു ഭക്ഷണം കഴിച്ചു ോ അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ പോകുമ്പോൾ ഒരു ഇത് കഴിച്ചെന്നോ പറഞ്ഞിട്ടൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട കാര്യങ്ങൾ. പക്ഷെ ഇത് എല്ലാം ഒരു കണ്ടിന്യൂസ് ആയി കഴിയുമ്പോഴും, ഏതും അങ്ങനെയാണല്ലോ, ഏതും നമ്മളങ്ങ് അങ്ങനെ ആത്തൊട്ടങ്ങ് ഇഴുകി ചേരാൻ പോകുമ്പോഴല്ലേ നമുക്ക് പ്രശ്നം വരുന്നത്.
0: അമൃതം
2: വിഷമാ അത്, ഓക്കെ അങ്ങനെ ആ സംഭവം.
0: തീർച്ചയായിട്ടും എന്തെങ്കിലും ധൃതി ഉണ്ടോ ബസ്സിന് എവിടെയെങ്കിലും? പാസ്റ്റ് ഭയങ്കര സ്പീഡിൽ പോകുന്നു.
2: ഇല്ല, ഞാൻ എല്ലാവർക്കും സംസാരിക്കണ്ടേ, ഞാൻ യോഗയ്ക്ക് വയനാട്ടിൽ നിൽക്കുക, എല്ലാവർക്കും സംസാരിക്കണം. അപ്പൊ നമ്മളിങ്ങനെ ലാഗടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടാവത്തില്ല. അതുകൊണ്ടാണ് ഓക്കെ,
0: നല്ലൊരു ദിവസമായിരിക്കട്ടെ. അപ്പൊ നമ്മുടെ മലയാളികളുടെ മാറുന്ന ഭക്ഷണ രീതി, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ പണ്ട് ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഈ ചിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അഡിക്ഷൻ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ കുഞ്ഞുനാളിൽ വിചാരിക്കും വീട് നിറയെ, ഒരു റൂം നിറയെ ചിപ്സ് ഇങ്ങനെ സങ്കല്പിക്കുന്നതാണേ, ചിപ്സിൻ്റെ റൂമിന് അതിന് പുറത്ത് കിടന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. അത്രയ്ക്കും ഭക്ഷണം മലയാളികൾക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുനാളത്തെ കുഞ്ഞു സ്വപ്നങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് സാരി.
0: ഗുഡ് മോർണിംഗ്.
3: ടോപ്പിക് ആണല്ലോ സാരിയുടെ,
0: ഭക്ഷണമായതുകൊണ്ട്. ഭക്ഷണം വിട്ടൊരു കളിയില്ല, ഞാനാണ് ഈ പറയുന്നേ. ഡോക്ടർ
3: അഡ്വൈസ് കൊടുക്കുന്നുണ്ടല്ലോ, മധുരം കഴിക്കരുത്, അസമയത്ത് കുട്ടി കഴിക്കരുത്, കഴിച്ചു കഴിഞ്ഞ ഉടനെ കിടക്കരുത്, നല്ല നല്ല അഡ്വൈസ്. ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ?
0: പിന്നെ
3: അല്ല,
0: ഞാൻ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അമിതമാവരുത്, നമുക്ക് ഇഷ്ടമുണ്ട്. നമ്മൾ ഡെയിലി ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു ഭ്രമം ഉണ്ടെന്നേ, അപ്പൊ ഡോക്ടർ പറഞ്ഞോളൂ, ഇനി ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം.
3: അല്ല, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഫുഡ് പരീക്ഷണം നടത്തുന്നത് നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് പല പല വെറൈറ്റി ഫുഡുകളും അതുപോലെ പല സ്ഥലത്തുള്ള ഫുഡുകൾ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒത്തിരി ഈ അടുത്തിടെയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പല പല കൺട്രീസിലെയും പല പല സ്റ്റേറ്റിലെയും ഫുഡ്. ഈ പണ്ടൊക്കെ ഈ പാനിപ്പൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ റോഡ് സൈഡ് നമ്മൾ കാണാറേയില്ല. നമ്മൾ കാണുന്ന എന്താ ഈ കടല വറുത്തത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ.
0: അത് ശരിയാ.
3: കാണുന്ന എന്താണ് ഇപ്പൊ പാനിപ്പൂരി പേൽപൂരി ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഏഴയലത്ത് പോകത്തില്ല. ഇത് ഭയങ്കര വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ഇവർ ഇത് ഉണ്ടാക്കുന്നത്. ഇവരുപയോഗിക്കുന്ന എണ്ണ, ഇവരുപയോഗിക്കുന്ന മസാല, ഇതെല്ലാം ഭയങ്കര ഡേഞ്ചറസ് സാധനങ്ങളാണ്. ആ പിന്നെ പിന്നെ നമുക്ക് പിന്നെ കണ്ടുവന്നിരിക്കുന്നെന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഈ അറബിക് ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഫുഡുകളൊക്കെ നമ്മുടെ നാട്ടില് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. മേ ബി നമ്മുടെ നാട്ടുകാർ ഒത്തിരി പേര് ഗൾഫിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നോണ്ടായിരിക്കാം അല്ലെ. ഈ മന്തി എന്നൊക്കെ പറയുന്നത് ഈ യമൻ അല്ലെങ്കിൽ സൗദി അവിടുത്തെ ഒക്കെ ഒരു ഫുഡാണ്. അവരുടെ കാലാവസ്ഥക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഫുഡൊക്കെ നമ്മുടെ ഈ കേരളത്തിലെ കാലാവസ്ഥയുമായിട്ടൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ നമുക്ക് സെറ്റ് ആവുന്ന ഒരു ഫുഡാണ്. നമ്മൾ എല്ലാ ഒരു എല്ലാ രാജ്യത്തിനും എല്ലാ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു ഫുഡ് ഒരു ഘടനയുണ്ട് അല്ലെ. നമ്മളിപ്പോ നോർത്ത് ഇന്ത്യ പോകുന്ന അവിടുത്തെ ആൾക്കാർ കൂടുതലും ചപ്പാത്തി അങ്ങനെ ഗോതമ്പിന്റെ ഐറ്റം ആയിരിക്കും. സൗത്ത് ഇന്ത്യ നോക്കുകയാണെങ്കിൽ കൂടുതലും അവര് റൈസ് ഐറ്റംസ് ആയിരിക്കും. അപ്പം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മള് നമ്മുടെ എന്താണോ നമ്മുടെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി അത് തന്നെ ആയിരിക്കണം നമ്മുടെ മെയിൻ.
0: അതെ അതെ.
3: ആ പലതും ഈ പല പല ഫുഡൊക്കെ നമുക്ക് ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ ഹോട്ടലിലെ ഫുഡിന്റെ സേഫ്റ്റി ഒരു ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതാണ്. അത് 100% ഞാൻ പറയാം, ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം ഇത് വെറും ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഒട്ടുമിക്ക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ കാണും നല്ല വൃത്തിയായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടും ഫുഡ് കൊടുക്കുന്നത്. പക്ഷെ ഒട്ടുമിക്ക ഹോട്ടലുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അവര് തുടയ്ക്കുന്ന തുണി ഇട്ടായിരിക്കും ഭക്ഷണം പിടിക്കുന്ന കൈ തുടയ്ക്കുന്നത്, അത് ഇട്ടായിരിക്കും പല പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇതൊക്കെ നമ്മളൊന്നും നോക്കിക്കഴിഞ്ഞാല് ശരിക്കും അടുത്ത പ്രാവശ്യം നിങ്ങൾ ഒരു ഹോട്ടലിൽ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ഒരു പെരുമാറ്റം നിങ്ങൾ നോക്കണം, ശ്രദ്ധിക്കണം. ആ തുടയ്ക്കുന്ന ആള് അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്, അയാൾ കൈ കഴുകുന്നുണ്ടോ, അല്ലെങ്കിൽ ആ തുണി കൊണ്ടുവന്ന് നമ്മുടെ ടേബിൾ തുടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, അത്ര സ്മെല്ലാണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാല് ശരിക്കും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
0: ഈ ഭക്ഷണം പോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന ചുറ്റുപാടും ഉണ്ടാക്കുന്ന ആളുടെ വൃത്തിയും കൂടി നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്.
3: തീർച്ചയായിട്ടും ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതും ഭക്ഷണം കൈകാര്യം ചെയ്യുന്നത് വിളമ്പുന്ന ആൾക്കാരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് നമ്മൾ എല്ലാ 6 മാസം കൂടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അവർക്ക് ടൈഫോയിഡ് ഉണ്ടോ അങ്ങനെയുള്ള പല പല കണ്ടീജ് കയ്യിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, പടരുന്നതായിട്ടുള്ള സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടോ, ഇതെല്ലാം നമ്മൾ നോക്കേണ്ടതാണ്. ഇതൊക്കെ ആര് പാലിക്കുന്നു? എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ മാത്രമാണ് കുറച്ച് പേരിന് വേണ്ടി പോയി ആൾക്കാര് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് പോയി കുറെ ഇൻസ്പെക്ഷൻ നടത്തി അവിടെ ഇത്. പക്ഷെ ഇതൊരു റെഗുലർ ആയിട്ട് ഇങ്ങനെ നടത്തി പോയി കഴിഞ്ഞാല് ആൾക്കാർ പേടിക്കണം.
0: ഒന്ന് ആ സ്ഥാപനത്തോടുള്ള വിശ്വാസവും ആവും, പിന്നെ മറ്റുള്ളവരെ കഴിക്കുന്ന ആളുടെ ഒരു ആരോഗ്യവും കൂടി അവരെ മരണക്കിടയിലോട്ട് കൊണ്ടുപോകാത്തൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്.
3: അതെ അതെ അതെ. നമ്മളിപ്പം ദുബായിലോ സൗദിയിലോ എവിടെ ഏത് മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ പോയി കഴിഞ്ഞാലും അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവിടെ വന്നു കഴിഞ്ഞാല് എന്തെങ്കിലും അവര് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അവര് സീൽ ചെയ്യാണ്. ഹോട്ടലിൽ പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ആണെങ്കിലും നമ്മളൊന്ന് അവർക്ക് കഴിഞ്ഞാൽ കുറെ അസോസിയേഷനും അവരും വന്ന് വെള്ളം ഉണ്ടാക്കി അടിക്കുകയും വിടിക്കുകയും ഇതൊക്കെയാണ് നടക്കുന്നത്. ഗവൺമെന്റ് സ്ട്രിക്ട് ആയിട്ടൊരു പോളിസി ഒരു റൂൾ കൊണ്ടുവന്നു കഴിഞ്ഞാല് അത് ആൾക്കാർ പാലിക്കണം. അത് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നല്ലതെന്നുള്ളത് എല്ലാവരും ഓർക്കുക. ഒരിക്കൽ അല്ലെങ്കിൽ ചിലപ്പോ ഈ ഫുഡ് ഇൻസ്പെക്ടറിന്റെ മക്കളായിരിക്കും അവിടെ പോയി കഴിച്ച് എന്തെങ്കിലും വയറിന് അസുഖം വരുന്നത്. നമുക്കറിയാം ഈ ഷവർമ കഴിച്ച് എത്ര ആൾക്കാരാണ് മരിച്ചത്, എന്താണ് ആ അതിനകത്തുള്ള മയോണൈസ് ചീത്തയായി, ആ അതിനകത്ത് ബാക്ടീരിയ ഗ്രോത്ത് കാരണമാണ് ഇങ്ങനെ നമുക്ക് രോഗങ്ങളൊക്കെ വരുന്നത്.
0: അതെ.
3: അതായത്
0: പഴകാതെ നോക്കണം, അതിന് എത്ര നേരം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റാന്ന് നോക്കണം, ഇതെല്ലാം നമ്മൾ നോക്കിട്ട് വേണം.
3: ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രേ ആയുസുള്ളു, അതിനുശേഷം അത് കളയണം. പക്ഷെ ആരും കളയുന്നില്ല, ലാഭം മാത്രം നോക്കി കഴിഞ്ഞാല് അങ്ങനെ അവര് ചെയ്യത്തില്ല.
0: തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. തുറന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. യാത്രയിൽ ഉണ്ടാവണം കേട്ടോ. 9 മണിവരെ നമ്മുടെ ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുക.
3: ഓക്കെ,
0: നല്ലൊരു ദിവസമാട്ടെ.
3: ഓക്കെ,
0: ഓക്കെ. ഡോക്ടർ, ശരിക്കും തുറന്നു പറയുകയായിരുന്നു കേട്ടോ, നമ്മൾ ഈ ഭക്ഷണത്തിന്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ എത്ര തുറന്നടിച്ച്. പലർക്കും ചിലപ്പോൾ വിഷമം ഉണ്ടാവും, ഇത് പറഞ്ഞത് ശരിയായില്ല അങ്ങനെ തോന്നും. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. നമുക്കൊരു വയറ് നിറയാൻ വേണ്ടി മാത്രമല്ല, നാളത്തേക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ കൂടിയാണ് ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു താങ്ക് യു ഡോക്ടർ സേവ് സാർ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
4: നമസ്കാരം.
0: നമസ്കാരം പ്രകാശ് ചേട്ടോ.
4: നമുക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഒരു കുഴപ്പമുണ്ടോ?
0: എന്തോ ചേട്ടാ?
4: അതായത് നമ്മള് വിശന്നിരുന്നു കഴിഞ്ഞാലും ആരോട് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല വിശന്നിരിക്കുവാണ്.
0: അതെ അതെ ഗുണ്ടു അല്ല എനിക്ക് തോന്നുന്നത്. ചേട്ടനൊരു കാര്യം കേൾക്കണം. വളരെ കുട്ടിയായിരുന്ന സമയത്ത് എന്റെ അച്ഛാമ്മയൊക്കെ എനിക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഫുഡി ഫുഡി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ ഫുഡ് തരുമായിരുന്നു. അപ്പൊ അതേ രീതിയിൽ വളർന്നിട്ട് ബന്ധുക്കാരുടെ എല്ലാം കാഴ്ചപ്പാടിൽ ഒട്ടും വിശന്നിരിക്കാൻ പറ്റാത്ത ഒരാളെന്നുള്ള രീതിയിലാണ്. അപ്പൊ വെക്കേഷൻ സമയത്തൊക്കെ കസിൻസിന്റെ ഒക്കെ കൂടെ പുറത്ത് അവരുടെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് മാമിമാരും അമ്മമ്മമാരൊക്കെ വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? അയ്യോ, കൊച്ചിന് വിശന്നിരിക്കാൻ പറ്റത്തില്ല, കൊച്ചിന് വിശന്നിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് അവരെന്നെ കാണുന്നത് എന്താണെന്നറിയാമോ? ആ ഫുഡ് ആയിട്ട് അവക്ക് വിശന്നിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ പറയും, ഞാൻ മാറി പറഞ്ഞു താരം വിശ്വസിക്കുന്നില്ല.
4: മാറിക്കഴിഞ്ഞു
0: പറഞ്ഞു പ്രകാശ് ചേട്ടാ, നമ്മുടെ ഡോക്ടർ പറഞ്ഞു കേട്ടോ.
4: കേട്ടോ വളരെ പ്രസക്തമായ കാര്യമാണ്. കാരണം അദ്ദേഹം പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറയാണ്, കഴിഞ്ഞ ദിവസം നമ്മുടെ തലസ്ഥാനത്ത് പല പഞ്ചനക്ഷത്ര സ്ഥാപനങ്ങളിലും നടത്തിയ റെയ്ഡില് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന, അതായത് തട്ടുകടകളെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള രീതിയിലാണ് അവിടെ ഫുഡ് സ്റ്റോർ ചെയ്തിരുന്നതും ഫുഡിന്റെ അവസ്ഥയും ഒക്കെ. അപ്പം ഈ നമുക്ക് വിശ്വസിച്ച് പോയി കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള, കാരണം ഈ ഭക്ഷണത്തിലെങ്കിലും മായവും ചേർക്കാതിരിക്കാനുള്ള ഒരു മാന്യത ഇവര് കാണിക്കണം. ഒന്ന് ഈ മായം ചേർക്കാതിരിക്കുക, പിന്നെ ഹൈജീൻ. മെജോറിറ്റി ഇപ്പൊ നമ്മുടെ ഒരു 80% സ്റ്റാൻഡേർഡിലും പണിയെടുക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെയാണ്. അപ്പം ഇവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി, ഇവരുടെയൊക്കെ ഒരു ഹൈജീൻ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഒരു ധാരണയില്ല. നമുക്ക് നമ്മുടെ തീൻമേശയിലേക്ക് വരുന്ന ഭക്ഷണത്തിന്റെ സൗന്ദര്യം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിന്റെ പിന്നാമ്പുറത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. പിന്നെ ആയസിന്റെ ബലം കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ പോകുന്നത് പുറത്തുനിന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ എല്ലാം ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ്, പുറത്തുള്ള സംസ്കാരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. പക്ഷെ അതെല്ലാം അതേ രീതിയിൽ അവര് എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. എല്ലാം അനുകരണം മാത്രമേ ഉള്ളൂ കൃത്യമായ രീതിയിൽ. ഇപ്പം ഈവൻ ഈ മന്തിയാണെങ്കിലും അതുപോലുള്ള ഫുഡാണെന്നുണ്ടെങ്കിലും അറബ്സ് അതിന്റെ കൂടെ തന്നെ കൂടുതൽ സലാഡ്സ് ഒക്കെ അവർ കഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും അതൊന്നും കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ബാലൻസിങ്, അവർക്ക് എന്തുകൊണ്ട് കമ്പാരിസൺ പലരും പറയും അവരത്രയും കഴിക്കുന്നുണ്ടല്ലോ അവർക്ക് കുഴപ്പമില്ലല്ലോ, പിന്നെ നമുക്കെന്താ കുഴപ്പം എന്നുള്ള ചില ചോദ്യങ്ങളുണ്ട്. അവര് കഴിക്കുമ്പം കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഒപ്പം തന്നെ അവര് അതിനെ ബാലൻസ് ചെയ്യുന്നതിനുള്ള മറ്റു സാധനങ്ങളും കൂടെ കഴിക്കുന്നുണ്ട്. നമ്മളതൊന്നുമല്ല, നമ്മൾ ഏതെങ്കിലും അതിൽ നിന്ന് ഒരു ഭാഗം മാത്രമേ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുള്ളൂ, മൊത്തമായിട്ട് അത് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. അതാണ് പ്രശ്നം.
0: തീർച്ചയായിട്ടും
4: നമ്മൾ ഈ സംസ്കാരങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്ന സമയത്ത് അതിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളാതെ ഏതെങ്കിലും അരിവും മുറിയും ഒക്കെ ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ട് അതും അവർക്ക് ന്യായീകരണമാണ് പലരും.
0: അപ്പം
4: എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ, നല്ല ഭക്ഷണം കഴിക്കാൻ അവസരങ്ങൾ ഉണ്ടാകട്ടെ.
0: തീർച്ചയായിട്ടും
4: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വണ്ടി തന്നെ ഉണ്ടാവും.
0: ഓക്കെ ചേട്ടാ, വിളിച്ചാൽ ഒരുപാട് സന്തോഷം കേട്ടോ.
4: താങ്ക്
0: യു ചേട്ടോ. പ്രകാശ് ചേട്ടനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ നമ്മുടെ യാത്രയെ പറ്റിയിട്ട് അല്ല, നമ്മുടെ ഭക്ഷണത്തെ പറ്റിയിട്ട് എന്തുവാ സ്വാതി പറയുന്നത്? ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മുടെ ഭക്ഷണം നല്ലതായിരിക്കണം. നമുക്ക് ജീവിക്കേണ്ടായോ? നമ്മൾ ആ വയറ് നിറയെ അങ്ങ് കഴിച്ചതിന് ശേഷം നമുക്ക് ആരോഗ്യമായിട്ട് ജീവിക്കേണ്ടായോ? പെട്ടുപോയ വയറ് സംബന്ധമായിട്ടുള്ള ചെറിയ ഒരു ഒരു ചെറിയൊരു വയറിളക്കം പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, വയറിനൊരു പെയിൻ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ ഇന്ന് നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മൾ പലപ്പോഴും ഡോക്ടേഴ്സൊക്കെ ആയിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവരെല്ലാം പറയുന്നതിൽ അവസാനം വന്നിട്ട് നമ്മുടെ മാറുന്ന ജീവിതശൈലിയും ഭക്ഷണങ്ങളിൽ തന്നെയാണ് അവസാനം പോയി എത്തുന്നതെന്നുള്ളതാണ്. എത്ര ഭക്ഷണം, ഭക്ഷണത്തോട് എന്തിനോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയാസമയങ്ങളിൽ നമ്മുടെ ഇഷ്ടം പോലെയുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം കഴിക്കാനായിട്ടാണ് ആളുകളുടെ ഓട്ടം. അത് ഹെൽത്തി ആയിട്ടൊന്നും നോക്കാറില്ല അല്ലേ? വയറ് നിറയുക, നാവിന് രുചി ഉണ്ടാവുക, ഈ ഒരു ടെൻഡൻസിയിലോട്ട് മലയാളികൾ പോവുകയാണ്. പിന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഫുഡുകളൊക്കെ വന്നതോടുകൂടി നമ്മൾ ഓക്കെ അത് ടേസ്റ്റ് ചെയ്ത് വല്ലപ്പോഴും കഴിക്കുന്നതിനപ്പുറത്തേക്ക് എപ്പോഴും കഴിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൂടി ആളുകൾ മാറുകയാണ്. അപ്പം ഞാൻ കുറേ ബ്രേക്കില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം കേട്ടോ. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ്പ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
6: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
7: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
6: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
9: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
10: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
9: അപ്പൊ പഴയ ചോയ്സോ?
10: വിലക്കുറവിൽ 1st നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
9: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
10: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
9: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
8: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
11: പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഇസൈ തെൻഡ്രൻ വിത്ത് ആർജെ ഐശ്വര്യ. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ തെൻഡ്രൻ.

0: അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
6: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
5: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
7: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂ 91.2 ലോണാട്ടേറ് പാസഞ്ചറാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമ്മൾ മലയാളികളുടെ ഭക്ഷണത്തോടുള്ള ഭ്രാന്തിനെ പറ്റിയിട്ട്, ഭ്രമത്തെ പറ്റിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശക്കുമ്പോൾ കഴിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി വെറുതെ നാവിൻ്റെ രുചി മാത്രമാണ്, വ്യത്യസ്തമായ രുചികൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും അല്ലേ. ഇപ്പോൾ ഈ ഫുഡ് കഴിച്ചാൽ എങ്ങനെയായിരിക്കും അല്ലേ, അങ്ങനെ കുറേ ഇഷ്ടങ്ങൾ നമുക്കുണ്ട്. ഈ ഇഷ്ടങ്ങളുടെ പിന്നാലെ അമിതമായിട്ട് പോകുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനുണ്ടാകുന്ന പല പ്രശ്നങ്ങളെ പറ്റിയിട്ട് എപ്പോഴും എപ്പോഴും എനിക്ക് തോന്നുന്നല്ല, നിങ്ങൾ തന്നെ കേൾക്കുന്ന കാര്യമാണ്. ഡോക്ടേഴ്സ് എവിടെ നോക്കിയാലും ഡോക്ടേഴ്സ് പറയുന്നത് നമ്മുടെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അത് വൃത്തിയുള്ളതാണോ എന്ന് നോക്കുക, പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് അമിതമായിട്ടുള്ള ഭക്ഷണം കാരണം ഉണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ട്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യാറുണ്ട്, ചെയ്യാറുണ്ടെന്നല്ല, ചെയ്യുന്നു. സ്വാതി ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൈവിട്ട് പോകുന്നു കേട്ടോ, ക്ഷമിക്കണേ കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നു. നമസ്കാരം.
9: നമസ്കാരം.
8: പേര് പറഞ്ഞില്ലേ, എനിക്കറിയാം നിങ്ങൾ എല്ലാരും പേര് പറഞ്ഞില്ലെങ്കിൽ.
9: ഓക്കെ,
8: പറഞ്ഞേക്കാം.
9: അപ്പോഴേ എനിക്കൊരു സംശയമുണ്ട്, ഞാൻ കണ്ടിട്ടില്ല എങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഫാസ്റ്റ് ഫുഡ് കഴിഞ്ഞിട്ട് തടിച്ചിരിക്കാന്നൊരു സംശയമുണ്ട്.
8: ഫാസ്റ്റ് ഫുഡ് അല്ല, കുഞ്ഞുനാൾ മുതലേ ഞാൻ ഇച്ചിരി തടിച്ച ആളാണ്. എന്താന്നറിയത്തില്ല, ഭയങ്കര വിശപ്പാ. ഇല്ല, നിങ്ങൾ വിചാരിക്കുന്നതാണ്. അയ്യോ, അങ്ങനെ ആയിരുന്നു, അങ്ങനെയല്ല. സമയത്ത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഇങ്ങനെ ഭയങ്കരമായിട്ട് കഴിക്കുമെന്നല്ല ചേട്ടാ, തെറ്റിദ്ധരിപ്പിക്കരുത്. കാണാത്ത ആളുകളുടെ മനസ്സിലേക്ക് ഒരു വല്ലാത്തൊരു മനുഷ്യൻ പോയി പോവും. പക്ഷെ ഞാൻ പറയാണ്, ഈ ഇഷ്ട ഭക്ഷണങ്ങളുണ്ടല്ലോ, അത് കൊറേ ദിവസം അടുപ്പിച്ച് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വലിയ പാടായിരിക്കും. ആയിരുന്നു, അങ്ങനൊക്കെ കുറച്ച് ഭക്ഷണങ്ങളുണ്ടേ. പക്ഷെ ഇപ്പൊ നമ്മള് ഈ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഇത് അപകടമാണ് എന്ന് കണ്ട് ഞാനൊരു ഒരു കൊല്ലത്തോളമായി അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ട്.
9: കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറി, നമ്മള് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ആൾക്കാരൊക്കെ പോയി അവിടുന്ന് കുറച്ച് പൈസ ഒക്കെ ആയി വന്നപ്പം മനുഷ്യന്റെ ജീവിത സാഹചര്യം ഒരുപാട് മാറി. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഫുഡിന്റെ പഴയ കാലം ഇപ്പൊ തന്നെ കാര്യങ്ങളൊക്കെ പോയി അമ്മമ്മമാരെ റെസിപ്പി വെക്കാനോ അത് മേടിച്ച് കഴിക്കാനോ ഒന്നും നമുക്ക് ആർക്കും ഇപ്പൊ താല്പര്യം. ഇനി അത് കിട്ടുന്ന ചില ഹോട്ടലുകളിൽ കിട്ടിയ വലിയ പ്രിയത്തോട് പോയി മേടിച്ചായിരിക്കും. എന്നാൽ ഇത് അമ്മമാര് നമുക്ക് ഉണ്ടാക്കി തന്നാൽ നമുക്കത് പറ്റത്തില്ല.
8: അപ്പം
9: ഈ പിന്നിപ്പം പഴയകാല ഹോട്ടലുകളൊക്കെ വരുന്നുണ്ട്, ആ ഒരു ഇത് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ യൂത്തിന്റെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതിയ കാലത്തിന്റെ രുചിയാണ്. പക്ഷെ ഈ രുചിയുള്ള കടകള് വർദ്ധിക്കുന്നതിനനുസരിച്ച്, ഹോട്ടലുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹൈടെക് ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അത് പറയാൻ വേറൊരു കാര്യം കൂടെ പറയണം. നമ്മളിപ്പം ആയുർദൈർഘ്യം കൂടിയിട്ടുണ്ട്, അങ്ങനെയുണ്ട്. നമ്മൾ പഴയത് എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ ആയുർദൈർഘ്യം കൂടിയിട്ടുണ്ട്, അത് വേറെ സത്യം. പക്ഷെ അതിനോടനുബന്ധിച്ച് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ വളർച്ച കൊണ്ട് ഈ ആയുർദൈർഘ്യം നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നത് ആധുനിക ടെക്നോളജിയിലുള്ള മെഡിസിൻസും അതുപോലെ തന്നെ ഉപകരണങ്ങളും ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ വാരി വലിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിനോടൊപ്പം തന്നെ നമ്മൾ ഈ രോഗം കൂടി നമ്മൾ വിലക്കി വാങ്ങാന്നുള്ള കാര്യം അറിയുന്നില്ല. അപ്പൊ അത് നമ്മള് വേണം. ഫുഡ് ഇങ്ങനെയൊക്കെയുള്ള ജങ്ക് ഫുഡുകളും മറ്റു ഫുഡുകളും ഒക്കെ കഴിക്കണം, ഞാൻ ആരോടും കഴിക്കണം എന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ അതിനകത്ത് എപ്പോഴും അതാകരുത്. അത് നമുക്ക് വല്ലപ്പോഴും ഇരിക്കുമ്പം ഒരു ഒക്കേഷനിലൊക്കെ നമുക്കത് ആകാം. പക്ഷേ ഇന്നത്തെ യൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. പിന്നെ രണ്ടാമത് ഇവർക്കൊരു സമയക്രമമില്ല. അർദ്ധരാത്രിയൊക്കെ രാത്രിയൊക്കെ ഇഷ്ടം പോലെ കഴിക്കുക, ഉറങ്ങാതിരിക്കുക, വീണ്ടും പോയി കിടന്നുറങ്ങുക, പകലൊക്കെ ഉറങ്ങുക, വീണ്ടും എഴുന്നേൽക്കുക, അങ്ങനെയുള്ളൊരു സമയക്രമം ഇല്ലാതെ ഈ വലിച്ചു വാരി കഴിക്കുന്നതും രോഗങ്ങളെ നമ്മൾ വിലക്കി വാങ്ങുന്നതിന് തുല്യമാണ്. അപ്പൊ ഇതെല്ലാം ഒരു പരിധിവരെ നമ്മുടെ യൂത്ത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക്
8: കഴിക്കണം.
9: അല്ല, ഞാൻ അങ്ങനെ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഈ എനിക്ക് ഈ പറഞ്ഞ കണക്ക് ഹോട്ടൽ ഭക്ഷണം ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ അമിതമായൊന്നും അങ്ങനെ കഴിക്കത്തില്ല. കാരണം എനിക്ക് പരമാവധി എന്റെ വീട്ടിൽ നിന്ന് എന്റെ സഹകർമ്മി ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തോട് തന്നെയാണ് ഏറ്റവും എനിക്കിഷ്ടം. അത് നല്ല ഭക്ഷണങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പം അതാണ് എനിക്ക് ഏറ്റവും നല്ല സന്തോഷം. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, വല്ലപ്പോഴൊക്കെ നമ്മൾ പുറത്തു പോകുമ്പോഴൊക്കെ കഴിക്കാറുണ്ട്, കഴിക്കാതിരിക്കുന്നില്ല. എല്ലാ ഭക്ഷണങ്ങളും കഴിക്കും, പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ, നമുക്കൊരു ഒരു പരിമിതി ഏർപ്പെടുത്തണം.
8: അതെ അതെ, തീർച്ചയായിട്ടും.
9: അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് രോഗങ്ങളെയൊക്കെ മാറ്റാൻ കഴിയുമില്ല. രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിസിനസ് അവർ ഈ ആരായാലും ഏത് സ്ഥാപനമായാലും അവര് ബിസിനസ് മെന്റാലിറ്റിയിലാണ് കാണുന്നത്. അപ്പൊ അതിന്റെ നമുക്ക് രുചി കിട്ടും, പക്ഷെ അതിന്റെ ക്വാളിറ്റിയിൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണ് ചേർക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയത്തില്ല. നമ്മുടെ മുമ്പിൽ വല്ല വളരെ വൃത്തിയും വെടുപ്പും ഒക്കെ ആയിട്ട് അരിയും കൊണ്ടുവരുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് വായിക്ക് രുചിയായിട്ട് രുചി തോന്നാനുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഇന്ന് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അതൊക്കെ അമിതമായി കഴിഞ്ഞാൽ നമുക്ക് പല രോഗങ്ങളും മറ്റും ഒക്കെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഇതൊക്കെ ആരാണ്, നമ്മളിപ്പോ ഇതൊന്നൊക്കെ എതിർത്ത് കൊണ്ടൊന്നും കഴിക്കാൻ പാടില്ല എന്നൊന്നും നമുക്കൊരു ഒരു സ്ട്രിക്റ്റ് ആയിട്ട് നിർദ്ദേശമൊന്നും മക്കൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം അവരാ ഒരു ലൈനിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇതിന്റെ ദോഷവശങ്ങൾ അവർ ബോധവൽക്കരിക്കുകയും അത് കുറയ്ക്കാൻ അവർ ഉപദേശിക്കുകയും ചെയ്യാം.
8: പിന്നെ
9: അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഇതുപോലൊക്കെ കുറച്ച് രുചിയൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ അതിലേക്ക് ആകർഷിക്കുകയും ചെയ്യും.
8: തീർച്ചയായിട്ടും നമ്മൾ ശരിക്കും നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, ഈ പറയുന്നതൊന്നും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കത്തില്ല. എപ്പോഴെങ്കിലും ഒരു സമയമൊക്കെ ആകുമ്പോൾ ഭയങ്കര കാലുവേദന, ഭയങ്കര ക്ഷീണം, ഭയങ്കര പ്രശ്നം, അത് ഇത് കൊളസ്ട്രോൾ കൂടി ഇതിനൊക്കെ വന്നതിന് ശേഷം, ഈ അടുത്ത് ഞങ്ങളുടെ റീൽസാണേ, പിന്നീട് ഇവർ ഭയങ്കര എക്സസൈസാണ്, ഇതൊക്കെ പാലിച്ചുകൊണ്ട് തുടക്കത്തിലേ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യമേ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം പ്രശ്നങ്ങൾ മാറുമെന്നുള്ളതാണ്. ആരോഗ്യത്തെ കൂടി മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മൾ എപ്പോഴും ഭക്ഷണത്തെ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളൊരു ഘട്ടം വരുമ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ്, ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ അപകടമാണെന്ന്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും സ്വയം മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലെ മലയാളികൾ പഠിക്കുള്ളൂ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഭക്ഷണം നമുക്ക് മറ്റ് സ്ഥലത്തു നിന്ന് വരുന്ന ഭക്ഷണത്തിനോട് വല്ലാത്തൊരു ഇഷ്ടം തന്നെയാണ്, പക്ഷേ അമിതമായി കഴിഞ്ഞാൽ എന്തും പ്രശ്നമാണെന്ന് പറഞ്ഞതുപോലെ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
10: നമസ്കാരം.
8: ഹലോ.
10: നമസ്കാരം
8: ചേച്ചി, പറഞ്ഞോളൂ.
10: നമുക്കൊരു പാട്ട് പാടിയാലോ?
8: ആ പാടിക്കോ.
10: ഏത് പാട്ടായിരിക്കും പാടാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായ?
8: ഞാൻ കണിയാരാണോ? എനിക്ക് മനസ്സിലാക്കാനായിട്ട്, ഞാൻ മെന്റലിസം പഠിച്ച ആളാണോ? അല്ല, പറയൂ, പാടൂ. അയ്യെല്ലാം പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടുമ്പുളി ഇട്ട് വെച്ച നല്ല
10: ചെമ്മീൻ കറിയുണ്ട്. പാട്ട് പാടാന്ന് പറഞ്ഞതേ.
8: ഓക്കെ, പാടിക്കോ. പാടിക്കോ, പറഞ്ഞോ.
10: എനിക്ക് ചീനി മീനു ഇഷ്ടം.
8: ചീനി മീനു ആണ് ഇഷ്ടം.
10: സിനി മീനായിരുന്നു ഇഷ്ടം. നമ്മൾ ഈ മീൻ എന്ന് പറയുമ്പോ ഈ ചാളയുണ്ടല്ലോ നമ്മുടെ പട്ടി, ഇതിന് ഈ ഒമേഗ 3 അടങ്ങിയിട്ടുണ്ട് അതിനകത്ത്. ഇത് വറുത്ത് പിടിക്കരുതെന്നാ പറയുന്നത്, ഇതിന്റെ ആ എണ്ണ നഷ്ടപ്പെടും.
8: എന്നും മത്തി കഴിക്കാൻ പറ്റില്ലല്ലോ
10: നമുക്ക്, പക്ഷെ വറുത്ത് കഴിക്കുന്ന
8: ഇഷ്ടം കഴിക്കാൻ പറ്റില്ലല്ലോ.
10: ആ ചാളയ്ക്ക് ഭയങ്കര ഗുണങ്ങളുള്ളൊരു മത്സ്യം ഒമേഗ 3 എന്ന് പറയുന്നത്, നമുക്ക് വലിയൊരു ഔഷധമാണ്. പിന്നെ ചീനി, ചീനി കഴിക്കുമ്പോ എപ്പോഴും നമ്മൾ മീൻ അതിനോടൊപ്പം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക.
8: അത് നമ്മള് എനിക്ക് തോന്നുന്ന ഈ ഒരു പടിഞ്ഞാറൻ നമ്മൾ നാട്ടുകാരുടെ ഒരു പ്രത്യേകതയാണ്, ചീനി ഉണ്ടോ മീൻ വേണം, മീനുണ്ടോ മോര് വേണം.
10: അതെ, നമ്മുടെ കൊല്ലം ജില്ലയിൽ ഈ മുണ്ടുനീർ എന്ന് പറയുന്ന ഒരു രോഗമില്ല, അതെപ്പോഴും ഇതിനോട് കൂടി, ഇതിനൊരു ഈ കയ്പും എന്താ പറയുന്നത് അതിനൊരു വിഷാംശം ഒക്കെ ഉള്ള.
8: ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്തത് കൊണ്ട് ഈ ന്യായത്തോട് ഞാൻ യോജിക്കത്തില്ല. ഇതുപോലുള്ള ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എസ് പറയണം, കുറച്ച് കഴിയുമ്പോ ആളുകൾ എന്നെ വിളിക്കണം, നീ ഇതിന് യോജിച്ചല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ ഇതിന്റെ പുറകെ നടക്കണം.

0: ആകാൻ ശ്രദ്ധിക്കുക. വിശപ്പൊക്കെ നമ്മൾ ഏതെങ്കിലും എന്ത് കിട്ടിയാലും കഴിക്കും,
1: രീതിയാണ്.
0: എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.
1: വണ്ടിയിൽ പോവല്ലേ, പോവരുത്, വണ്ടിയിൽ അവിടെ തന്നെ ഉണ്ടാവണം കേട്ടോ. താജുദ്ദീനൊക്കെ എല്ലാരും ഉണ്ടാവണം. ഓക്കെ, അപ്പോ നമ്മള് ചിലപ്പോ ചില ആളുകളുണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, പശുവൊക്കെ ചവയ്ക്കുന്ന കണക്ക് എപ്പോഴും ഇങ്ങനെ വെറുതെ അല്ലേ ടി വി കണ്ടോണ്ടിരിക്കുന്ന കഴിച്ചോണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ. വയറിനും ഭക്ഷണം കുറച്ച് കഴിയുമ്പോൾ പല്ലും തേഞ്ഞു പോവും, അതുപോലുള്ള കഴിക്കുന്ന ആളുകളുണ്ട് എപ്പോഴും. ചില ആളുണ്ട് നല്ല സ്ലിമ്മായിട്ട് ഇതിന് കുറേ കഴിഞ്ഞ് ഈ ഫുഡിൻ്റെ ഒരു ക്രമങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ടേ. നമസ്കാരം.
2: നമസ്കാരം മോളെ, ഞാൻ അണിയ. എനിക്കൊരു കാര്യം പറയാൻ വേണ്ടിയാണ്.
1: പറഞ്ഞു പറഞ്ഞു
2: മോളെ. നമ്മുടെ പ്രകാശ് ചേട്ടന്റെ 25-ാം ആശംസ പറയുന്നത്
1: ആണോ? എന്നിട്ട് ഒരു വാക്ക് ഇന്നലെ വിളിച്ചപ്പോ പോലെ ചേട്ടൻ പറഞ്ഞില്ലല്ലോ.
2: ഞാനേ ഇന്നലെ വിളിക്കാൻ പറ്റിയില്ല മോളെ.
1: ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു വിഷയം, രണ്ടുപേരുടെയാണ് ഇന്ന്, നമുക്ക് ശ്രീജ ചേച്ചിയുടെയും പ്രകാശിയുടെയും. ഇന്ന് ശ്രീജ ചേച്ചിയുടെ ആയിരുന്നു. അപ്പൊ ബിലേറ്റഡ് വെഡിങ് ആനിവേഴ്സറി. ചേട്ടോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്, ആ ഒരു ശരി ഞാൻ മനസ്സിൽ കാണുകയാണ്. അപ്പം ചേച്ചിക്കും ചേട്ടനും ഒരുപാട് കൊല്ലം പറഞ്ഞതുപോലെ സ്നേഹത്തിൽ അങ്ങനെ ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ ചേച്ചി പറഞ്ഞോളൂ, ഭക്ഷണത്തെ പറ്റി പറഞ്ഞോളൂ.
2: മോളെ എനിക്ക് ചീനിയും മത്തിയും, മത്തി ഞാൻ ചീനിയുടെ പുറത്ത് വെച്ച് അങ്ങ് പുഴുങ്ങി തിന്നു.
1: ചേച്ചി ഞാൻ ചോദിക്കുന്നത് നമ്മുടെ അത് ഇഷ്ടമാണ്, ഒരു വല്ലാത്ത ഭ്രമം തോന്നി എപ്പോഴും എപ്പോഴും പുറത്തുനിന്ന് കഴിക്കാൻ, അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ഒരാളാണോ ചേച്ചി?
2: അല്ല അല്ല അല്ല അല്ല,
1: എപ്പോഴും ഒരു കൺട്രോൾ ഉണ്ട്.
2: ഓക്കെ
1: ഓക്കെ, അപ്പൊ നമുക്ക് യാത്ര തുടരാം. ഓക്കെ, നമ്മുടെ മനസ്സിച്ചായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ പ്രകാശ് കേട്ടോ, ട്രീറ്റ് ഒരു ട്രീറ്റ് ചോദിക്കും എന്നും പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ആളൊന്നും മിണ്ടാതെ അങ്ങ് പോയത്, ഞങ്ങൾ അറിയത്തില്ല എന്ന് വിചാരിച്ചു അല്ലേ. പക്ഷെ ഞങ്ങൾ അറിഞ്ഞു, പുതിയ വഴി പോകുന്ന സമയത്ത് നമുക്ക് ട്രീറ്റൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണത്തെ പറ്റിയിട്ടാണ്, ഭക്ഷണത്തോടുള്ള ഒരു മലയാളികളുടെ ഭ്രമത്തെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പം നമ്മളിപ്പോഴും ചെറുപ്പക്കാരുടെ ഫുഡിൻ്റെ ശൈലിയൊക്കെ മാറിയെന്ന് പറയുന്നതോടൊപ്പം തന്നെ പ്രായമായവരും ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, അവർക്കും ഇതൊരു അഡിക്ഷനായി തുടങ്ങി. ഈ ഭക്ഷണമൊക്കെ അഡിക്ഷനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈവിട്ട് പോകും. ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും പ്രായം കൂടി വരുവാണ് നമ്മുടെ ബോഡിക്ക് ഇതൊക്കെ താങ്ങാൻ പറ്റാതെ പല പല പല പല പല പല പ്രശ്നങ്ങൾ വരും. ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിലും കൊളസ്ട്രോളൊക്കെ കൂടിയിട്ടുള്ള ആളുകളാണെങ്കിലും ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, ഇപ്പോൾ യൂറിക് ആസിഡൊക്കെ ഉള്ള സമയത്ത് ചില ഭക്ഷണങ്ങൾ കഴിക്കരുതെന്ന് തന്നെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും ഒരു നമുക്ക് തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് അപകടത്തിൻ്റെ ഒരു സ്റ്റേജിലോട്ട് പോകുമ്പോൾ ആദ്യം മറ്റൊരാളേക്കാൾ മുമ്പേ മനസ്സിലാവുന്നത് നമുക്ക് തന്നെയാണ്. ആ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാവണം, എല്ലാവരിലും ഉണ്ടാകണം. എപ്പോഴും വലിച്ചു വാരി കഴിക്കാതെ ആരോഗ്യപൂർണ്ണമായിട്ട്, നമ്മുടെ ഡോക്ടർ സേതു സാറും പ്രകാശ്വരനൊക്കെ പറഞ്ഞതുപോലെ എപ്പോഴും നിങ്ങൾ ആരോഗ്യത്തിന്, നമ്മൾ കഴിക്കുന്ന ചുറ്റുപാടും ഒക്കെ വൃത്തിയാണോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മുടെ ഭക്ഷണം ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഹോട്ടൽ ഉടമകളും ഇതൊക്കെയൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കൂട്ടായിട്ട് നല്ലൊരു ആരോഗ്യമുള്ള നല്ല ഭാവിക്കുണ്ട്, നമ്മൾക്കിവിടെ ജീവിച്ചിരിക്കണ്ടേ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ എല്ലാവരോടും പറയുകയാണ്, ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്ന് ഞാൻ തൽക്കാലം പോകുന്നു, വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് കേട്ടുമുട്ടാം. കേൾക്കണം, ഞാൻ വരും. ഞാൻ മാത്രമല്ല, ഒരു ടീം എൻറേഡിയോ 91.2 നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, നിങ്ങളെ ചിരിപ്പിക്കാൻ, നിങ്ങളുടെ ഒറ്റയ്ക്കാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങളെ അങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് ഞങ്ങളുള്ളപ്പോൾ ഞങ്ങളല്ലാത്ത പിന്നെ ആര്? അപ്പോൾ ഞാൻ പോവുകയാണ് കേട്ടോ. സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
9: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
6: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, September 10 to 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
4: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. September 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
7: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
8: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
9: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
10: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
11: രണ്ടും ഒരുമിച്ചായാലോ?
10: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ up to 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 lakh രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
10: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
12: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
13: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
12: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
14: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
15: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
16: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
17: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
4: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: മുഖമുഖ ജോയ് ആലുക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
2: ജോയ് ആലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സ്റ്റേ ട്യൂൺ, റേഡിയോ 91.2.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ 90.

0: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
1: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റ് റേഡിയോ 91.2. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആൽകാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
4: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
5: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: കാറിനകത്തിരുന്ന് പോകേണ്ട ഒരു കമ്പനി മുതലാളി ആരണ്ട്ര സൈക്കിളിൽ ഇരുന്നിട്ട് പോകുന്നല്ലോ.
1: കമ്പനി മുതലാളിയോ?
0: മുത്തയ്യത്തെ കൊച്ചന്റെ കാര്യമാ പറഞ്ഞത്.
1: അനുഭവയോ ഇല്ലായി പോയാ പിന്നെന്തോ ചെയ്യും.
0: പൊന്നയ്യത്തെ മൂപ്പലാൻ ജീവിച്ചിരുന്നെങ്കിൽ ആ കമ്പനി ഇപ്പോഴും നിലനിന്നേനെ.
1: ആ മൂപ്പലാൻ ഒറ്റ ഒരുത്തന ഉഴപ്പത്തിനെല്ലാം കാരണം.
0: അതെന്തൊരു വർത്തമാനമാ മനുഷ്യാ നിങ്ങൾ പറയുന്നത്. തൊഴിലാളികൾ സമരം നടത്തി, കേസും വഴക്കും നടന്നു, അതിന് മൂപ്പലാൻ എന്ത് വഴിച്ചു?
1: എടോ താൻ കഥ അറിയാതെ ആട്ടം കാണാം. മുത്തയ്യത്തെ മൂപ്പലാൻ പ്രമാണത്തിൽ എഴുതി വെച്ചേക്കുന്ന എന്തുവാണെന്ന് തനിക്കറിയാവോ?
0: അയ്യോ അതൊന്നും എനിക്കറിഞ്ഞൂടാ.
1: മൂപ്പലാന്റെ മരണശേഷം കമ്പനി ആദ്യത്തെ 3 വർഷം നടത്തിക്കൊണ്ടുപോകാനുള്ള അധികാരവും അവകാശവും മൂത്ത മോനാ.
0: 3 വർഷത്തേക്ക് മാത്രമോ?
1: അതെ, അത് കഴിഞ്ഞാൽ അടുത്ത 3 വർഷത്തേക്ക് 2-ാമത്തെ മോന് അവകാശം, പിന്നെ 3 കൊല്ലം കഴിയുമ്പോ 8 ഇളയവന് അവകാശം.
0: അല്ലേ, ഇതെന്തൊരു വല്ലാത്ത എഴുത്തായി പോയല്ലോ.
1: ആദ്യം അധികാരം കിട്ടിയവൻ കാലാവധി പൂർത്തിയായപ്പോ അടുത്ത വർഷത്തേക്കുള്ള ഓർഡർ പല സ്ഥാപനക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചു.
0: മോശക്കാരനല്ലല്ലോ.
1: ഏതായാലും 2-ാമത്തെ മോൻ ഏറ്റെടുത്തപ്പോ കമ്പനിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ സ്ഥാപനക്കാരെത്തി. അപ്പോഴാ അറിയുന്നത് മുൻകൂർ കാശ് മൂത്തവൻ വാങ്ങിയ കാര്യം. അതോടെ കഷ്ടകാലം തുടങ്ങി, ഉത്പാദനവും കുറഞ്ഞു.
0: പിന്നെ തൊഴിലാളികള് സമരം തുടങ്ങി, കേസായി, കോടതിയിലെത്തി, കമ്പനി അടച്ചു, മിഷീൻ എല്ലാം തുരുമ്പ് പിടിച്ച് കാടും കയറി തേണ്ട കിടക്കുന്നു.
1: 3 മക്കളുടെ ഒന്നിച്ച് നിന്ന് സ്ഥാപനം നടത്തി ലാഭവിഹിതം പങ്കുവെച്ചാ പോരായിരുന്നോ?
0: അതിന് അന്ന് ആരും തയ്യാറായില്ല. ഞാനതാ പറഞ്ഞത് അനുഭവയോഗം വേണമെന്ന്.
2: ഓ, ഇന്നലെ തീരേണ്ടതാ അമ്മാവ, ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് മാറ്റി വെക്കേണ്ടി വന്നു.
0: പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞ്.
1: അന്ന് തന്നെ അറിഞ്ഞടാ. ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഈ കിളികളി മത്സരം നടക്കുമ്പോഴും ഫുട്ബോൾ കളി മത്സരം നടക്കുമ്പോഴൊക്കെ ചില തർക്കവും ഉടക്കം ഒക്കെ വരും, പക്ഷെ കലാരംഗ തുടക്കം നടക്കുന്ന ആദ്യമായിട്ട് കേൾക്കുക.
0: മാത്രമല്ല, ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെല്ലുന്ന ആൾക്ക് എന്തേലും തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ അതൊക്കെ സൗമ്യമായി ഒതുക്കേണ്ടതല്ലയോ?
2: നിങ്ങൾ രണ്ടുപേരും പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടേ ഞാൻ ഇതിന് മറുപടി പറയാം.
0: ഞങ്ങൾ കേട്ടറിഞ്ഞ കാര്യമാ പറഞ്ഞത്.
2: എന്നാ ഞാൻ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. ഈ രംഗനാഥ് എന്ന് പറയുന്നവനെ സ്കൂളിൽ പഠിച്ച കാലത്ത് ഒരു നാടകത്തിലും അഭിനയിച്ചിട്ടില്ല. വായനശാലാ വാർഷികത്തിലും ക്ലബ്ബ് വാർഷികത്തിലും ഒന്നും ഒരു നാടകത്തിൽ പോലും അഭിനയിച്ചിട്ടില്ല.
0: അവൻ സ്റ്റേജിൽ കയറുന്നത് ഞങ്ങളും കണ്ടിട്ടില്ല.
2: കുറെ നാള് കൊണ്ട് എന്റെ പുറകെ നടന്ന് പറയുക, ഒരു ഷോർട്ട് ഫിലിമിലെങ്കിലും ഒന്ന് അഭിനയിപ്പിക്കാൻ. എനിക്ക് അടുത്ത് പരിചയമുള്ള ഒരു സംവിധായകൻ ഷോർട്ട് ഫിലിം എടുത്തപ്പോ ഞാൻ രംഗനാഥന്റെ കാര്യം പറഞ്ഞു.
1: മനോജൻ നിന്റെ റെക്കമെൻഡ് ഇല്ല അഭിനയിക്കാൻ അവസരം കിട്ടിയെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞ്.
2: എന്നിട്ട് അവൻ എന്തുവാ ചെയ്തത്? ഷൂട്ട് തുടങ്ങുന്ന ദിവസം അഭിനയിക്കേണ്ടവരെ എല്ലാം വിളിച്ചു വരുത്തി സംവിധായകൻ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചു.
1: അത് വേണമല്ലോ.
2: വായിച്ചു കഴിഞ്ഞ ശേഷം രംഗനാഥൻ എന്നെ ഫോൺ വിളിച്ച് പറയാ അതിലെ വില്ലൻ വേഷം അവന് കൊടുക്കണമെന്ന്.
0: മോശക്കാരനല്ലല്ലോ.
2: ഞാൻ പറഞ്ഞു ഇപ്പൊ കിട്ടിയ വേഷം അങ്ങ് ചെയ്താൽ മതിയെന്ന്. ഉച്ചയായപ്പോ തന്നെ ഷൂട്ടും തുടങ്ങി.
0: ആദ്യം എടുത്തതേ രംഗനാഥന്റെ ഭാഗമാണോ?
2: അല്ലല്ലല്ല, ഗേറ്റ് കീപ്പറും പുറത്തുനിന്ന് വന്ന ഒരാളുമായി ഉടക്കുന്ന ഒരു സീൻ ആദ്യം എടുത്തത്. ഷൂട്ട് തുടങ്ങിയപ്പോ രംഗനാഥൻ ഇരുന്ന് വിളിച്ച് പറയാ ആ ഡയലോഗ് അങ്ങനല്ല പറയേണ്ടതെന്ന്.
0: മൈസ്രാട്ടായോ?
2: പറയട്ടെ ഭാവി, സംവിധായകൻ ഒരു ശാന്തനും ക്ഷമയുള്ളവനായതുകൊണ്ട് അയാളൊന്നും മിണ്ടിയില്ല, സൂക്ഷിച്ചൊന്ന് നോക്കി അവനെ.
1: വേറെ വല്ല ഒരു ആരുന്നെങ്കിൽ വായി തുണിത് വിളിച്ചു പറഞ്ഞു.
2: പിന്നെ ഷൂട്ട് തുടങ്ങിയപ്പോ ക്യാമറക്കാരൻ കൊച്ചനോടെ ക്യാമറ അങ്ങനെയല്ല വെക്കേണ്ടത്, ഇങ്ങനെ വെക്ക്. അത് കേട്ടപ്പോ അവൻ കയറി അങ്ങ് ചൂടായി, പിന്നെ വഴക്കായി, പിന്നെ ഡയറക്ടർ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു.
1: നീ എന്ന് സംസാരിച്ചോ?
2: സംസാരിക്കാനാ പോയത്. അടുത്ത് ചെന്നപ്പോഴേ നല്ല ഗന്ധം, നന്നായിട്ട് അടിച്ചിട്ടാ വന്നത്.
0: അത് ശരി, പൂച്ചോണ്ടാ പോയത്. ഇങ്ങനെ പോയാ വെച്ചടി വെച്ചടി കലാരംഗത്ത് നേട്ടം ഉണ്ടാവും.
2: അപ്പോഴേ അവനെ അങ്ങ് പറഞ്ഞു വിട്ട്. അതുകൊണ്ടെന്തുവാ, അടുത്ത മാസം 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിം ഷാജഹാൻ ഡയറക്ട് ചെയ്യുന്നുണ്ട്. ഷൂട്ട് നടക്കുന്നത് രംഗനാഥന്റെ വീടിനടുത്തുള്ള ഒരു വീടിന്റെ അടുത്താ.
0: ഷൂട്ട് കാണാൻ പോലും അവനെ കേറ്റരുത്. ഉള്ളഹങ്കാരം അകതാരിൽ വന്നാൽ കലയുടെ ശ്രീകോവിൽ അടഞ്ഞേ കിടക്കും.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
5: നേടാം.
6: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ 91.2.

0: വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഒരുങ്ങി രാജ്യ തലസ്ഥാനം. രണ്ട് ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കേരളത്തിലെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസം മാതൃകയിൽ ബന്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റണ്ണിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ രാജ്യതലസ്ഥാനം ഒരുങ്ങി. രണ്ട് ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ ഡൽഹിയിലെത്തി തുടങ്ങി. ഇന്ന് ന്യൂഡൽഹി വിമാനത്താവളത്തിലെത്തിയ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയെയും ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജെസിക അലുപോയെയും കേന്ദ്രമന്ത്രി ജയന്ത് സിംഗ് സ്വീകരിച്ചു. നൈജീരിയ, ഉറുഗ്വേ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഉച്ചകോടിയോടനുബന്ധിച്ച് ദേശീയ തലസ്ഥാനത്ത് കർശന സുരക്ഷാ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 14 28 വോട്ടെടുപ്പ്. 29 ഫലം പ്രഖ്യാപിക്കും. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻപുള്ളതിനേക്കാൾ വൈദ്യുതി ഉപഭോഗം വളരെയേറെ കൂടിയതായും പീക്ക് അവേഴ്സ് കാലയളവിൽ മാറ്റം വന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പകൽ സമയങ്ങളിൽ സോളാർ ഊർജ്ജം സംഭരിച്ച് രാത്രിയിൽ ഉപയോഗിക്കാനാകും വിധമുള്ള പദ്ധതികളുടെ നിർമ്മാണ പ്രവൃത്തി വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നതായും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി.
1: ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുമ്പോൾ വില കൂടുതലുണ്ടാകും. പകല് ചെറിയ വിലയ്ക്ക് കിട്ടും, സോളാർ ഉത്പാദിപ്പിക്കുന്നുണ്ട് പകൽ സമയത്ത്. പക്ഷേ സോളാർ രാത്രികാലങ്ങളിലേക്ക് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാനുള്ള സ്കീമിംഗ് ഇല്ല. ആ സ്കീമിംഗ് ആരംഭിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരത്ത് 500 MW വൈദ്യുതി പകൽ സമയത്ത് ഉത്പാദിപ്പിക്കുന്നത് രാത്രി കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്ന ബസ് പദ്ധതി, ബാറ്ററി എനർജി സ്റ്റോറേജ് പ്രൊജക്ട് മുഖ്യമന്ത്രിയോട് സമയം ചോദിച്ചിട്ടുണ്ട്. ഏതായാലും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും.
0: സംസ്ഥാനത്തെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസം മാതൃകയിൽ ബന്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസൃതമായി കാർഷിക മേഖലയെ സജ്ജമാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത സർക്കാരിനും പൊതുസമൂഹത്തിനുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന വിവിധ പദ്ധതികളാണ് കൃഷിവകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിറവ് 2026 കാർഷിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി എല്ലാ ജില്ലകളിലും പട്ടയ വിതരണം നടക്കും. രാജൻ ജെ പല്ലൻ എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് അട്ടപ്പാടിയിലെ അഗളിയിൽ തുടക്കമായി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: തുടർച്ചയായി സ്കൂളിൽ ഹാജരാകാതിരുന്ന കുട്ടികളുടെ വീട് സന്ദർശിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. വരും ദിവസങ്ങളിലും ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ ഓഫീസർമാർ, സ്കൂൾ അധികൃതർ, പി ടി എ പ്രതിനിധികൾ, സമഗ്ര ശിക്ഷാ പ്രതിനിധികൾ, എസ് ടി പ്രൊമോട്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വീട് സന്ദർശിക്കും. ഇത്തരത്തിൽ കുട്ടികളെ സ്കൂളിലെത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കൂടെ പദ്ധതിയിലൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്.
0: തിരുവനന്തപുരം PIB ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ചു. അയോധ്യയിലെ കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ തുടങ്ങിയവരുമായി സംഘം ആശയവിനിമയം നടത്തി. 2020 മുതൽ അയോധ്യയിൽ അടിസ്ഥാന സൌകര്യങ്ങളുടെയും കണക്ടിവിറ്റിയുടെയും കാര്യത്തിൽ വലിയ മാറ്റം നടന്നിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ ശശാങ്ക് ത്രിപാഠി പറഞ്ഞു. അയോധ്യയെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തീർത്ഥാടന സർക്യൂട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. അതേസമയം ഇന്ന് വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പും നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ രാത്രി 11 മുതൽ കേരള തീരത്ത് കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റണ്ണിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. ദുബായിൽ നടന്ന സെമിഫൈനലിൽ 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രാത്രി 8 നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. ഈ മത്സരത്തിലെ വിജയി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടും. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. 17 സെമിഫൈനലും 18 ഫൈനലും നടത്തും. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കം ചർച്ചയിലൂടെ പരിഹരിച്ചതിനെ തുടർന്ന് ഇടുക്കി സത്രം എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ധാരണയായി. 800 മീറ്റർ റൺവേ, വിമാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഹാംഗർ, വാച്ച് ടവർ എന്നിവയുടെ നിർമ്മാണം നേരത്തെ പൂർത്തിയായിരുന്നു. നിർമ്മാണത്തിനായി വനം വകുപ്പ് നൽകുന്ന 6.5 ഏക്കർ ഭൂമിക്ക് പകരം അതേ അളവിൽ ഭൂമി റവന്യൂ വകുപ്പും കൈമാറും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: വനം വകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് 3 വർഷത്തിലധികമായി സത്രം എയർ സ്ട്രിപ്പിന്റെ പണികൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു. NCC എയർ വിംഗ് കേഡറ്റുകൾക്ക് വിമാനം പറത്താൻ പരിശീലനം നൽകുന്നതിനായാണ് ഇവിടെ എയർ സ്ട്രിപ്പ് നിർമ്മിച്ചത്. ജില്ലാ കളക്ടർ, DFO, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർ പങ്കെടുത്ത സംയുക്ത യോഗത്തിലാണ് പ്രശ്നപരിഹാരമായത്. തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടതോടെ മലയോര മേഖലയുടെ വ്യോമയാന സ്വപ്നങ്ങൾക്കാണ് വീണ്ടും ചിറകുമുളയ്ക്കുന്നത്.
0: പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി വിവിധ മത്സ്യബന്ധന അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങളുടെയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പദ്ധതികളുടെയും ഉദ്ഘാടനം ഇന്ന് എറണാകുളത്ത് നടക്കും. വൈകിട്ട് നായരമ്പലം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ മന്ത്രി VE അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം നിർവഹിക്കും. ആധുനിക മത്സ്യഗ്രാമ വികസനം, കാലാവസ്ഥാ പ്രതിരോധ മത്സ്യഗ്രാമങ്ങൾ എന്നിവയുടെ ഭാഗമായി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. 5068 കിലോമീറ്റർ ബ്രോഡ് ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. പട്ടുകോട്ടൈ കാരേക്കുടി പാതയിലെ 71 കിലോമീറ്റർ വൈദ്യുതീകരണം കൂടി പൂർത്തിയായതോടെയാണ് ഈ നേട്ടം. ബ്രോഡ് ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ചതോടെ ട്രെയിൻ എഞ്ചിനുകൾ മാറ്റേണ്ട ആവശ്യമില്ലാതെ ദക്ഷിണ റെയിൽവേയിലുടനീളം തടസ്സമില്ലാതെ വൈദ്യുത ട്രെയിനുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കും. കോട്ടയം നീലംപേരൂർ പൂരം പടയണിക്കുള്ള ഒരുക്കങ്ങളായി. അന്നങ്ങളെയും കോലങ്ങളെയും അലങ്കരിക്കുന്നതിനുള്ള നിറപണികൾ പുലർച്ചെ ആരംഭിച്ചു. രാത്രിയോടെ വലിയ അന്നവും അന്നങ്ങളും കോലങ്ങളും ക്ഷേത്രാങ്കണത്തിലേക്ക് എഴുന്നള്ളും. കോട്ടയം മണർക്കാട് ഹരിതോത്സവം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി മണർക്കാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കോമ്പൌണ്ടിൽ അലങ്കാര പുഷ്പ ഫലവൃക്ഷ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടക്കും. രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെ നടക്കുന്ന പ്രദർശനത്തിൽ പ്രവേശനം സൌജന്യമാണ്. ഈ മാസം 20 വരെയാണ് ഹരിതോത്സവം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 366 പോയിന്റ് ഇടിഞ്ഞ് 74,537, നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 23,343, വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1920 രൂപ കുറഞ്ഞ് 112,120 രൂപയും ഗ്രാമിന് 14,015 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഒരുങ്ങി രാജ്യതലസ്ഥാനം. 2 ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ദിവസവും 1-ലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കേരളത്തിലെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസം മാതൃകയിൽ ബന്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി T.സിദ്ദിഖ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റണ്ണിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദേശീയ തലസ്ഥാനം. രണ്ട് ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ എത്തിത്തുടങ്ങി. ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സ്വീകരിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസയും ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജസീക അലൂപോയും ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ഇറാൻ പ്രസിഡന്റ് മസൌദ് പെസഷ്കിയാൻ, യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങി പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഫലപ്രദമായ ചർച്ചകൾ ഉച്ചകോടിയിൽ നടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പങ്കുവച്ചു. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യൻ സാഹചര്യം, വ്യാപാര ബന്ധങ്ങൾ, ഊർജ്ജ സഹകരണം തുടങ്ങി പരസ്പര താൽപര്യമുള്ള നിരവധി വിഷയങ്ങൾ ഇരുവർക്കുമിടയിൽ ചർച്ചയാകും. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരം ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ നയതന്ത്ര പ്രാധാന്യമുണ്ട്. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ബ്രിക്സ് കൂട്ടായ്മയ്ക്കുള്ളിലെ ആഭ്യന്തര വ്യാപാരത്തിന്റെ നിർണായക കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തം സാമ്പത്തിക ശേഷിയെ തൊഴിൽ, സമ്പത്ത്, സമൃദ്ധി എന്നിവയ്ക്കായി മാറ്റണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തു. ലോക ജനസംഖ്യയുടെ പകുതിയെയും മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 40% പ്രതിനിധീകരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: In the area of trade during India's chairship. However, it requires all of us to work in partnership together to translate our work into job for our people, wealth and prosperity for BRICS member states who represent half of mankind and 40% of the global GDP.
0: പ്രവർത്തന അജണ്ടകളിലും സഹകരണത്തിലും ബ്രിക്സ് വലിയ തോതിൽ വികാസം പ്രാപിച്ചതായി ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഈ പരിണാമത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത്തവണത്തെ അധ്യക്ഷ പദവിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: This year is a milestone. It's a milestone because we mark 20 years of institutionalized BRICS cooperation. In this period, BRICS has evolved substantially in its membership, agenda and mechanisms of cooperation. India's chairship has sought to carry this evolution forward through the theme of building for resilience, innovation, cooperation and sustainability.
0: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ദേശീയ തലസ്ഥാനത്ത് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ നിലനിൽക്കുകയാണ്. ന്യൂഡൽഹിയിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്ത് ഈ മാസം 14 വരെ ഡ്രോണുകൾക്ക് സമ്പൂർണ്ണ നിരോധനവും ഏർപ്പെടുത്തി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. ഭൂരേഖകൾ വേഗത്തിൽ ലഭിക്കാനും ഇത് സംബന്ധിച്ച നടപടികൾ സുതാര്യമാക്കാനും പദ്ധതി സഹായിക്കും. ഭൂരേഖയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിട്ടിരുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിലൂടെ കഴിയുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. 100% കേന്ദ്ര ധനസഹായത്തോടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പദ്ധതി നടപ്പിലാക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം മുൻപുള്ളതിനേക്കാൾ വളരെയേറെ കൂടിയതായും പീക്ക് അവേഴ്സ് കാലയളവിൽ മാറ്റം വന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പകൽ സമയങ്ങളിൽ സോളാർ ഊർജ്ജം സംഭരിച്ച് രാത്രിയിൽ ഉപയോഗിക്കാനാകും വിധമുള്ള പദ്ധതികളുടെ നിർമ്മാണം വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നതായും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി. HPV പ്രതിരോധ കുത്തിവയ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. രാജ്യത്ത് HPV പ്രതിരോധ കുത്തിവയ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. പെൺകുട്ടികളുടെ ആരോഗ്യകരമായ ഭാവിയിലേക്കുള്ള നിർണായക ചുവടുവയ്പാണിതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. HPV അണുബാധകളിൽ നിന്നും അനുബന്ധ അർബുദങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനാണ് HPV പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ആനുകൂല്യ വിതരണവും കൊച്ചി നായരമ്പലത്ത് ഇന്ന് നടക്കും. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: ആധുനിക മത്സ്യഗ്രാമ വികസനം, കാലാവസ്ഥാ പ്രതിരോധ മത്സ്യഗ്രാമങ്ങൾ എന്നിവയുടെ ഭാഗമായി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. മത്സ്യബന്ധന ബോട്ടുകളിൽ കടലാമകളുടെ സംരക്ഷണത്തിനായി ട്രോൾ വലകളിൽ ഘടിപ്പിക്കുന്ന ടേർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് വിതരണവും ചടങ്ങിൽ നടക്കും. മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ ഞാറക്കൽ മാലിപ്പുറം ഫാമുകളിൽ PMMSY പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച ലൈവ് ഫിഷ് വെൻഡിംഗ് കിയോസ്കുകളുടെ ഉദ്ഘാടനവും മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ പഠനത്തിന് പ്രോത്സാഹനം നൽകുന്നതിനായി മികവ് 2026 അവാർഡ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്.
0: നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ജോയിന്റ് CSIR UGC നെറ്റ് ജൂൺ 2026 പരീക്ഷയുടെ അന്തിമ ഫലവും റാങ്കുകളും പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയിലെ ലോകമതസമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ നാഗരിക മൂല്യങ്ങളുടെയും സംസ്കാരത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു ഈ പ്രഭാഷണമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ദുബായിൽ ഇന്നലെ രാത്രി നടന്ന ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ 40 runs പരാജയപ്പെടുത്തിയാണ് ഫൈനൽ പ്രവേശനം. ഇന്ന് രാത്രി 8 നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. മറ്റന്നാളാണ് ഫൈനൽ മത്സരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡ് വില 4 ഉയർന്ന നിരക്കിൽ. ബാരലിന് വില 108 US ഡോളറിന് മുകളിലെത്തി. കഴിഞ്ഞ ആഴ്ചയിൽ 12% വർധനയാണ് ബ്രന്റ് ക്രൂഡ് വിലയിൽ ഉണ്ടായത്. ഇന്ത്യയുടെ GDP വളർച്ചയ്ക്ക് ഇത് വെല്ലുവിളി ഉയർത്തുമെന്ന ആശങ്കയും സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏത് രൂപത്തിലുള്ള ഭീകരവാദത്തെയും ഇന്ത്യ തുടർന്നും എതിർക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയിൽ നടന്ന 9/11 ഭീകരാക്രമണത്തിന്റെ 25th വാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അമേരിക്കയിലെ ഹൂസ്റ്റണിൽ ഈ മാസം 14 മുതൽ 16 നടക്കുന്ന G20 ഊർജ്ജ മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയ്ക്ക് കീഴിൽ നടക്കുന്ന യോഗത്തിൽ ആഗോള ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൌകര്യ വികസനം, സുസ്ഥിര ഊർജ്ജ വിതരണ ശൃംഖലകൾ തുടങ്ങിയവ ചർച്ചയാവും. ഒക്ടോബർ 1 രാജ്യവ്യാപകമായി നടക്കുന്ന 1 ദിവസം 1 മണിക്കൂർ 1 എന്ന ശ്രമദാന യജ്ഞത്തിന്റെ മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ ഒക്ടോബർ 17 സംഘടിപ്പിക്കുന്ന സ്വച്ഛതാഹി സേവ 2026 മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനസംരക്ഷണത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരെ ആദരിക്കുന്നതിനുള്ള ദേശീയ ദിനം ഇന്ന്. ധീരരായ ഫോറസ്റ്റ് ഗാർഡുമാർ, റേഞ്ചർമാർ തുടങ്ങി വനസംരക്ഷണത്തിനായി ത്യാഗം ചെയ്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. HPV പ്രതിരോധ കുത്തിവയ്പ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ. രണ്ടാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

പിന്നാലം കളി കണ്ടിട്ട് കേക്കൻ വരുന്നല്ലോ, ഉടക്കൻ വരുന്നല്ലോ, ഉടക്കൻ വരുന്നല്ലോ. കത്തുകോലോ പെണ്ണ കാണാൻ, കത്തുകോലോ പെണ്ണ കാണാൻ.

കൊല്ലത്തുള്ള ഒരു ചിന്നക്കടയിലെ പുള്ളിക്കാരൻ പുള്ളറ്റന്റെ കവിയലി ഒരിയലി തീയലി കണ്ടാൽ പാടേ. കൊല്ലത്തുള്ള ഒരു ചിന്നക്കടയിലെ പുള്ളിക്കാരൻ പുള്ളറ്റന്റെ കവിയലി ഒരിയലി തീയലി.

തീർച്ചയില്ല ജനം മൂർച്ച എന്നും മറ്റും ആന വരുന്നതിനാളുകൾ ഓടിയിട്ട്. ഇത് എന്തൊരു തൊന്തരമാണിത് കേളി. തീർച്ചയില്ല ജനം മൂർച്ച എന്നും മറ്റും ആന വരുന്നതിനാളുകൾ ഓടിയിട്ട്. ഇത് എന്തൊരു തൊന്തരമാണിത് കേളി. അരക്കാരൂഫമാറാൻ കൊർക്കായി ബൂറാഹിം പോയി വരുമ്പം പീഡിയ കണ്ടില്ല. പിന്നെയും പിന്നെ സംശയിച്ച് അല്ലാകാത്തോ നബി ഉള്ളാ എന്നും മറ്റും കൊറക്കട സങ്കടം പറഞ്ഞാൽ തീരൂല. തീർച്ചയില്ല ജനം മൂർച്ച എന്നും മറ്റും മാന വരുന്നതിനാളുകൾ ഓടിയിട്ട്. അല്ല മുഞ്ചോ മാരി തോബ നമ്മലെത്തിക്കന നോക്ക്, നമ്മലെത്തിക്കന നോക്ക്. തിക്കല ബേസ ആന വരുന്നത് കണ്ടില്ലേ ബെല്ലി മുറിഞ്ഞി. ഇത് എന്തൊരു തൊന്തരമാണിത് കേളി. അരക്കാരൂഫമാറാൻ കൊർക്കായി ബൂറാഹിം പോയി വരുമ്പം പീഡിയ കണ്ടില്ല. പിന്നെയും പിന്നെ സംശയിച്ച് അല്ലാകാത്തോ നബി ഉല്ലാ എന്നും മറ്റും കൊർക്കട സങ്കടം.

0: എന്റെ കണ്ണിന്റെ കണ്ണാണ പെണ്ണ്, നല്ല മണ്ണാത്തി കിളിയാണ പെണ്ണ്, നല്ല മധുരക്കരിമ്പാണ പെണ്ണ്, വാളമീനിനെ പോലുള്ള കണ്ണ്. എന്റെ
1: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാത്രമുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: മഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: ഓ രക്ഷാവാദി!

0: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണ ആഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: പക്ഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: കണ്ണിനകത്തൊരു ഞെക്ക് വിളക്കുണ്ട്, അത്

നിങ്ങൾ മെക്കട്ടകരനായി എന്ന് പറഞ്ഞ് എന്തുട്ടാ നിങ്ങൾ മെക്കട്ടകരനായി എന്ന് പറഞ്ഞ് പണ്ടാരടങ്ങട്ടെ പണ്ടാരടങ്ങട്ടെ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: എന്തിട്ടാടാ ഇത്? ഒന്ന് മാറ്റി പിടിക്കണപ്പ.
1: നിനക്ക് തിക്രാപ്പ അറിയാടാ?
0: തിക്രാപ്പ.
2: Come on everybody, all you people get grooving with the sounds of tick tick tick rap.

0: ആശപടാ. തൊട്ടതിലൊട്ടണൊരട്ടയടാകിത് രക്തം കണ്ടൊരു മൂട്ടയടാ. തൊട്ടരിലെട്ടര പൊട്ടനട, ഇത് ചട്ടനു ചിണ്ടൻ ചുണ്ടനട.
1: എവിടെ എന്റെ രാജകുമാരി, നൃത്തം തുടങ്ങട്ടെ.

0: You're listening Enter Radio 91.2.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
4: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: അല്ലേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണേ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
1: വഴിമാറിക്കോ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട് കേൾക്കൂ. എന്റെ റേഡിയോ 91.2.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: നമ്മൾ ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പുസ്തകങ്ങളിൽ നിന്നല്ല, ജീവിതത്തിൽ നിന്ന്. ചില ആളുകൾ നമ്മളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കും. ചില ആളുകൾ പഠിപ്പിക്കുന്നത് ആരിൽ നിന്നും അമിതമായി പ്രതീക്ഷിക്കരുതെന്നാണ്. ചില അനുഭവങ്ങൾ നമ്മളെ തളർത്തും, പക്ഷേ അതേ അനുഭവങ്ങൾ തന്നെയാണ് നമ്മളെ കുറച്ചുകൂടി ശക്തരാക്കുന്നതും. അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഉടനെ ഒരു കാരണം കണ്ടെത്താൻ ശ്രമിക്കാതെ ചിലതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് സമയമാകുമ്പോൾ നമുക്ക് കിട്ടും. നമ്മൾ ചെയ്യേണ്ടത് മുന്നോട്ട് നടക്കുക എന്നത് മാത്രമാണ്. അങ്ങനെ ഒരു ചെറിയ ചിന്തയുമായിട്ട് ഇന്നത്തെ തിരക്കുകളിൽ നിന്ന് കുറച്ചു നേരം നമുക്ക് മാറി നിന്ന് മനസ്സിന് ഇഷ്ടമുള്ള പാട്ടുകളുടെ ലോകത്തേക്ക് നമുക്കൊന്ന് പോകാം. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ നമ്മുടെ ഗാനമഞ്ജരിയിൽ കേൾക്കാം. അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544704912. ഇന്ന് കൂടെയുള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാനായിട്ട്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ മനോഹരമായിട്ടുള്ള മൂന്ന് പാട്ടുകൾ കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെ ഉള്ള അർജുന ഇതിനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പേ ചെയ്തുതരാനായിട്ട്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്, നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544709092. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. പ്രിയ ഗാനമഞ്ജരിക്ക് നല്ലൊരു ചൂടുള്ള ശുഭസായാഹ്നം ആദ്യം നേർന്നുകൊണ്ട്, സമൂഹം എന്ന ചിത്രത്തിലെ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി എന്ന ഗാനം വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് നിലമ്പൂരിലുള്ള ഞങ്ങളുടെ പ്രിയ ചങ്ക് റേഡിയോ സുഹൃത്തായ ഡോക്ടർ ഷംസുദ്ദീൻ സാറിന് വേണ്ടി ഈ ഗാനം ഒന്ന് കേൾപ്പിക്കണേ എന്ന് പറഞ്ഞിരിക്കുകയാണ് വിനയപൂർവ്വം ജയശങ്കർ സലിത ശ്രീനന്ദ ഫോർട്ട് കൊച്ചിയിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൂടെ ഉണ്ട് നമുക്ക് വന്നത്. ഒരു തമിഴ് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ചിത്രം ഊരെല്ലാം ഉൻ പാട്ട് താൻ എന്ന ഗാനം വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. ആ സിനിമയുടെ പേരും ഊരെല്ലാം ഉൻ പാട്ട് എന്ന് തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാട്ട് ചോദിച്ചിരിക്കുന്നത് ബാബുരാജൻ കൊല്ലം ആശ്രമം എന്നാണ്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ രണ്ട് പാട്ടും ഒരുമിച്ച് കേട്ടുവരാം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആൽകാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
7: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി, ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

0: നമ്മളിൽ പലരും മറ്റുള്ളവരുടെ ജീവിതം നോക്കിയാണ് സ്വന്തം ജീവിതത്തിന്റെ വില ഇളക്കുന്നത്. അവന് കിട്ടി, എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ അവൾ എവിടെ എത്തി നിൽക്കുന്നു, ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്നൊക്കെ നമ്മൾ അങ്ങ് ചിന്തിക്കും. പക്ഷേ ഒന്നോർക്കണം, എല്ലാവരുടെയും യാത്ര ഒരുപോലെയല്ല. ഒരാൾ ഓടുന്ന വേഗത്തിൽ നിങ്ങൾ കോടിയെത്താൻ ചിലപ്പോൾ കഴിയണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പിന്നിലാണെന്നുള്ള അർത്ഥമില്ല. നിങ്ങളുടെ സമയം വരും, ഒരു നാൾ, ഒരു ദിവസം നമ്മുടെ സമയം വരും. അതുവരെ മറ്റുള്ളവരുമായിട്ട് മത്സരിക്കാതെ, അല്ലെ, ഇന്നലെ ഉണ്ടായിരുന്ന നിങ്ങളെക്കാൾ ഇന്ന് നിങ്ങൾ കുറച്ചെങ്കിലും മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ചെറിയ ചൂടുകളാണെങ്കിലും മുന്നോട്ട് തന്നെയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിജയം. അപ്പോൾ നിങ്ങളുടെ ചൂടുകൾ മുന്നോട്ട് തന്നെ വെക്കൂ. ആ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ റേഡിയോ 91.1 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിധിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങളുടെ വിജയങ്ങൾക്ക് ഒരു പാട്ടിന്റെ ഒരു ഇമ്പാക്റ്റും ഉണ്ടെങ്കിൽ ഇച്ചിരി അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് ആ കോളിൽ നിന്ന് കണക്ട് ചെയ്യാം. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? ശശിധരൻ ചേട്ടാ. പറഞ്ഞോളൂ, ഇന്ന് ഏത് പാട്ടാ ചേട്ടന് കേൾക്കണ്ടേ ഗാനമഞ്ജരിയില്?
1: ഹിന്ദി പാട്ട്
0: പറഞ്ഞോളൂ, ഏത് പാട്ടാണ്? സിനിമ ഏതാണെന്ന് പറയാവോ? കേട്ടില്ല. ഈ പാട്ട് ആർക്കു വേണ്ടിയാണ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണല്ലേ. എന്റെ പേര് നിധിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ ശരി. നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിധിൻ, ഞാൻ കൊല്ലത്ത് നിന്നും വിനുവാണ്. എനിക്ക് രാംജി റാവു സ്പീക്കിംഗ് എന്ന മൂവിയിലെ കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി ഈ പാട്ടൊന്ന് വെച്ചു വരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ പാട്ട് ചോദിച്ചിരിക്കുന്നത് വിനിച്ചേട്ടനാണ്. അപ്പോൾ നമുക്ക് വിനിച്ചേട്ടന് വേണ്ടി ഇതിനോടൊപ്പം ആ പാട്ടും കേട്ടിട്ട് വരാം.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
6: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: നമ്മൾ പലപ്പോഴും വലിയ കാര്യങ്ങൾക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. വലിയ സന്തോഷങ്ങൾ, വലിയ നേട്ടങ്ങൾ, വലിയ യാത്രകൾ. പക്ഷേ ജീവിതം ശരിക്കും മനോഹരമാകുന്നത് അത്ര വലിയ കാര്യങ്ങളൊന്നുമല്ല. രാവിലെ നമ്മൾ ഒരാളെ നോക്കി ഒന്ന് ചിരിക്കുക, ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ സുഹൃത്തിനെ ഒന്ന് ഫോൺ വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചൊന്ന് നമ്മൾ അമ്മയെ വിളിച്ചൊന്ന് ചോദിക്കുക എന്നൊരു ചെറിയ ചോദ്യം, ഈ ഒരു ചെറിയ ചോദ്യം മതി അവരുടെ മുഖങ്ങളിൽ ഒരു ചെറിയൊരു പുഞ്ചിരി വിടരാൻ. അല്ലേ, നമ്മൾ കാരണം മറ്റുള്ളവർ സന്തോഷിക്കുന്നതിൽ പകരം വേറെ ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ നിങ്ങൾ പുഞ്ചിരിക്കൂ, മറ്റുള്ളവരുടെ പുഞ്ചിരിയിൽ നിങ്ങളും ഒരു ഭാഗമാകൂ. ആ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇന്ന് ഗാനമഞ്ചരിയിൽ കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാനായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരാനായിട്ട്. അപ്പോൾ നിങ്ങൾ വേഗം വിളിച്ചോളൂ നിങ്ങളുടെ പാട്ടുകൾക്കായിട്ട്. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700902. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ വിജയൻ ബെറ്റ്.
0: ആ വിജയൻ ചേട്ടാ, ചായ കുടിച്ചോ?
1: കേട്ടോണ്ടിരിക്കുകയാണ്.
0: ഇന്ന് ആരൊക്കെയുണ്ട് കടയിൽ പാട്ട് കേൾക്കാനായിട്ട്?
1: ഇപ്പൊ കടയിൽ ആരില്ല, എല്ലാരും ചായ കുടിക്കാനൊക്കെ പോയിരിക്കുക.
0: ആണല്ലേ, ആ അപ്പോൾ ഇന്ന് ചേട്ടന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക്
0: ഈ പാട്ട് ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേഷൻ? എല്ലാവർക്കും വേണ്ടി. എനിക്കുണ്ടോ? എനിക്കുണ്ടോ? എനിക്കില്ല, എനിക്കില്ലേ. അതല്ല, എനിക്ക് ഇന്ന് ഡെഡിക്കേഷൻ ഉണ്ടോ? ആണല്ലേ, ഓക്കെ. അപ്പോ ശരി ചേട്ടാ, നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ശരി ശരി. ചേട്ടൻ കേൾക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഡെഡിക്കേഷൻ എന്തായാലും തന്നേനെ. അപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, മറ്റൊരു അയച്ചിരിക്കുന്നത് രാജരാജൻ കോഴിക്കോട് സൗത്ത് കരുനാഗപ്പള്ളിൽ നിന്നാണ്. ഹായ് ഗാനമഞ്ചരി, എനിക്ക് പച്ചനിറമേ പച്ചനിറമേ എന്ന തമിഴ് ഗാനം വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രാജേജിക്ക് വേണ്ടി ആ പാട്ടിനോടൊപ്പം നമുക്ക് കേൾക്കാം.
2: എന്നാ പാട്ടിട്ടോ?

0: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
2: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ചരിയിലേക്ക്. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9 5 4

0: ഓക്കെ, ആ പാട്ട് വെച്ചേരാം കേട്ടോ.
1: ശരി,
2: ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിനെ, എനിക്ക് ഗാനമേള എന്ന മൂവിയിലെ ഓമനെ നീ എൻ എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലക്ഷ്മി ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി നമുക്ക് ആ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടൂ വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.

രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി. കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
4: നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ അതിലെ വരികൾ മാത്രമല്ല നമ്മൾ കേൾക്കുന്നത്, ഗായകന്റെ ശബ്ദം, സംഗീതം, ഓരോ വാദ്യോപകരണത്തിനെയും ചെറിയ ശബ്ദം, ഇടയ്ക്കുള്ള നിശബ്ദത പോലും ആ പാട്ടിന്റെ ഭാഗമാകുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ ചില പാട്ടുകൾ ഒരു ചെറിയ ശബ്ദത്തിനായിട്ട് പോലും നമ്മൾ കാത്തിരിക്കാറുണ്ട്. ആ ഒരു മ്യൂസിക് പീസ് വരുമ്പോൾ അതാണ് ആ ഭാഗം എന്ന് നമ്മൾ പറയും. അതാണ് സംഗീതത്തിന്റെ രസം. പാട്ട് കേൾക്കുന്നത് ചെവി കൊണ്ടാണെങ്കിലും ആസ്വദിക്കുന്ന മനസ്സുകൊണ്ടാണ്. അങ്ങനെ ഒരു സംഗീത അനുഭവത്തിലേക്ക് ഇനി നമുക്ക് പോകാം. കേൾക്കാം, ശ്രദ്ധിച്ച് കേൾക്കാം, ആസ്വദിച്ച് കേൾക്കാം. അടുത്ത ഗാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനമാവട്ടെ, അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചുള്ളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700092. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ കൂടെ ഉള്ളത് അർജുനീതിനാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? മിനി ചേച്ചി.
5: ഓ,
4: പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
5: നല്ല വിശേഷം. ഓണം കഴിഞ്ഞ് ജോലിക്ക് വീണ്ടും വന്ന കമ്പനിയില്.
4: ജോലിക്ക് വീണ്ടും വന്നപ്പോ വിഷമമുണ്ടോ ഓണം കഴിഞ്ഞേന്റെ? ഇല്ലല്ലേ. ചായ കുടിച്ചോ? എല്ലാരും
5: ചായ കുടിച്ചു.
4: അപ്പൊ ഞാൻ എല്ലാരും തിരക്കിന്ന് പറയാട്ടോ.
5: പറഞ്ഞേക്കാം.
4: ഇന്ന് ഏത് പാട്ടാ ചേച്ചിക്ക് വേണ്ടേ?
5: കുമ്പത്തിനകത്തെ.
4: ഇത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്?
5: ഞങ്ങളുടെ കമ്പനി, ഞങ്ങളുടെ സ്റ്റാഫ്മാർക്ക്
4: എല്ലാവർക്കും വേണ്ടി. ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.
5: ശരി.
4: നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ് എനിക്ക് വേണ്ട പാട്ട്. മാന്ത്രികം എന്ന പടത്തിൽ ബിജു നാരായണൻ പാടിയ കേളി വിപിനം വിജനം എന്ന പാട്ട് വെച്ച് വരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം തന്നെ കേൾക്കാം.

0: ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്ത് പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ നമ്മൾ പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിച്ച് തിരികെ വന്നിരിക്കുകയാണ് ഗാനമഞ്ചിരിയിലേക്ക്. ഇതെൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ ഗാനമഞ്ചിരിയിലേക്ക് വിളിച്ചുള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്കും ഡെഡിക്കേഷൻസും ഒക്കെ പറയാം. അപ്പോൾ വേഗം തന്നെ വിളിച്ചുള്ളൂ. ഇതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9545709912. വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ട്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശൈല ചേച്ചിയാണ്. ഗുഡ് ഈവനിങ് ഗാനമഞ്ജിരി, നിതിൻ എനിക്കൊരു സോങ് വെച്ച് തരുമോ? തേനും വയമ്പും എന്ന സിനിമയിലെ മനസ്സൊരു കോവിൽ തുടങ്ങുന്ന സോങ് കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ശൈല ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൂടെ ഉണ്ട്. ഹായ് നിതിൻ, ഗുഡ് ഈവനിങ്, ഞാൻ ഷീജ. എനിക്ക് സുഗമോ ദേവി എന്ന ഫിലിമിലെ ശ്രീലതികകൾ എന്ന പാട്ട് വെച്ചു തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടും കേട്ട് തിരിച്ചു വരാം.

0: ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
2: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റി.

0: എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്.
1: പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്.
2: സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. കൂടുതൽ നല്ല നല്ല പാട്ടുകൾ കേൾക്കാനായിട്ട് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇതിന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-7009-2. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ
1: ഹലോ, കേൾക്കാവോ?
2: കേൾക്കാം.
1: ആ പറഞ്ഞോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: വിനിത. വിനിത
1: വിനിത ഓക്കെ, നേരത്തെ കട്ടാക്കി പോയ എന്തിനാണ് പറയൂ.
2: അതെ, എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചതാ, അവർക്ക് സംസാരിക്കാൻ മേയാത്തത് കൊണ്ട് എന്റെ കൈ തന്നു, അപ്പൊ കട്ടായി പോയി.
1: ഓക്കെ, ഇപ്പോൾ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: യോദ സിനിമയിലെ കുനുവിനെ ചെറു
1: ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യുന്നുണ്ടോ ഈ പാട്ട്?
2: എന്റെ കൂട്ടുകാരി അക്ഷതിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: അപ്പോൾ അക്ഷതിയാണ് നേരത്തെ ഫോൺ കട്ടായിട്ട് പോയതല്ലേ?
2: കട്ടാക്കി പോയതാണ്.
1: അപ്പോൾ അക്ഷതിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണല്ലേ. കേൾക്കാം, കേട്ടോ ആ പാട്ട്.
2: ശരി,
1: അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീത് ബാബു ആണ്. എനിക്ക് വൺ മൺ ഷോയിലെ പവിഴമലർ പെൺകുടി എന്ന പാട്ട് വെച്ചിരുമോ ചോദിച്ചിരിക്കുകയാണ് ശ്രീത് ബാബു. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ടുവരാം.

0: താലൂക്ക് ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
2: ജോയ് ആൽകാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക് എല്ലാ പ്രിയ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നേർന്നുകൊണ്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയോടൊപ്പം ഇന്ന് കൂടെ ഉള്ളത് അർച്ചന ഇതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് നിങ്ങൾ ഗാനമഞ്ചരിയിലേക്ക് തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544702. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: ഹലോ നമസ്കാരം, ഇതിനെ ഞാനാണ് ഷാജിക്ക.
1: ഷാജിക്ക, കൊറേ നാളായല്ലോ കേട്ടിട്ട്, എവിടെയായിരുന്നു?
2: ഇപ്പൊ വിളിച്ചപ്പോ അശ്വതിക്ക് വേണ്ടി ഇപ്പൊ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തേയുള്ളൂ. അതിന് മുമ്പ് വിളിച്ച് രണ്ടു പ്രാവശ്യം വിളിച്ചപ്പോഴും കൂലിറ്റി കട്ടായിട്ട്
1: ആണല്ലേ. ഓക്കെ, ഇപ്പൊ കിട്ടിയില്ലേ?
2: നമ്മളെ കട്ടായിപ്പോ നമ്മള് സമയം വിട്ടുകൊണ്ട് വിളിച്ചത് നമ്മുടെ മമ്മൂക്കാടെ പാതേയം എന്ന സിനിമ ഉണ്ട്.
1: പാതേയം,
2: ആ പാതേയം എന്ന സിനിമയിലെ ഒരു ഗാനം എനിക്കും മറ്റുള്ള എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി.
1: ഓക്കെ, എല്ലാവർക്കും വേണ്ടി നമ്മൾ ചോദിച്ചിരിക്കുകയാണല്ലേ.
2: തീർച്ചയായിട്ടും.
1: ഹായ് നിതിൻ, ഗുഡ് ഈവനിങ്. ഐ ആം സ്മിത സന്തോഷ് ഫ്രം വവ്വാക്കാവ്. പ്ലീസ് പ്ലേ ദി സോങ് ഒരു ചെമ്പനീർ പൂവിർത്തു ഞാൻ ഓമല എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ് സ്മിത ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം തന്നെ കേൾക്കാം.

അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. അപ്പോൾ ഇന്നത്തെ ഗാനമഞ്ജരി നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കണം, കാരണം നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കൂ ഇതിന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇറാൻ പ്രസിഡന്റുമായും യുഎൻ സെക്രട്ടറി ജനറലുമായുമുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാജ്യത്ത് ആദ്യമായി വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണത്തിന് ഇന്നും സാധ്യതയെന്ന് കെഎസ്ഇബി. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ, യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. ഫലപ്രദമായ ചർച്ചകൾക്ക് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പങ്കുവച്ചു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 രാജ്യങ്ങളാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ലീഡേഴ്സ് സെഷൻ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. നൂതന ആശയങ്ങളുടെ ആഗോള കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ മാറുന്നതായി ശ്രീ മോദി ലീഡേഴ്സ് സെഷനിൽ പറഞ്ഞു. ആഗോള അനിശ്ചിതാവസ്ഥകൾക്കിടയിലും ഇന്ത്യ വളർച്ചയുടെയും സുസ്ഥിരതയുടെയും കേന്ദ്രമായി തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ബ്രിക്സ് ദേശ് ഗ്ലോബൽ ഇനോവേഷൻ ഓർ സൊല്യൂഷൻസ് കെ ലിയെ മഹത്വപൂർണ്ണ സെന്റർസ് ഭി ബൻ രഹേ ഗ്രാസ് റൂട്ട് സേ ലേക്കർ ഫ്രണ്ടിയർ ടെക്നോളജീസ് തക് ഹമാരെ ദേശോ മേ ഇനോവേഷൻ കി നയി സംഭാവനയെ ആകാർ ലേ രഹീ ബ്രിക്സ് കി ബഡ്തി സ്കേൽ സ്പീഡ് ഓർ ഓപ്റ്റിമിസം ഹമാരെ ബീച്ച് സാഫ് ദിഖായി ദേ രഹീ ഹേ.
0: ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രീയ, സാമ്പത്തിക, പ്രതിരോധ മേഖലകളിലെയും ഊർജ്ജ ബഹിരാകാശ രംഗങ്ങളിലെയും സഹകരണത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. പശ്ചിമേഷ്യയിലെയും കരിങ്കടൽ മേഖലയിലെയും സംഘർഷം ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങളിൽ ഇരു നേതാക്കളും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ചർച്ചകളും നയതന്ത്രവുമാണ് സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ഏക മാർഗമെന്ന് പറഞ്ഞ ശ്രീ മോദി സമാധാന ശ്രമങ്ങൾക്കുള്ള ഇന്ത്യൻ പിന്തുണ ആവർത്തിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായും യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളെ വയോജന സൌഹൃദമാക്കുന്നതിനുള്ള നൂതന പദ്ധതിക്ക് തുടക്കം കുറിക്കാനൊരുങ്ങി വയോജന ക്ഷേമ വകുപ്പ്. രാജ്യത്ത് ആദ്യമായാണ് വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കുന്നത്. വില്ലേജ്, താലൂക്ക് ഓഫീസുകൾ, ആശുപത്രികൾ, ബാങ്കുകൾ, ഗതാഗത കൌണ്ടറുകൾ എന്നിവിടങ്ങളിൽ സർട്ടിഫിക്കേഷൻ നടപ്പാക്കും. പൊതുമാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി ഗോൾഡ്, സിൽവർ, ബ്രോൺസ് സർട്ടിഫിക്കറ്റുകളാണ് നൽകുന്നത്. പടികളില്ലാത്ത പ്രവേശനം, താഴത്തെ നിലയിലെ ശൌചാലയം, മുതിർന്ന പൌരന്മാർക്കായി മുൻഗണന ക്യൂ എന്നിവ നിർബന്ധമായും പാലിക്കേണ്ട മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നു. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീർത്ഥാടനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ഇന്ന് അവലോകന യോഗം ചേർന്നു. വിശദാംശങ്ങളിലേക്ക്.
2: ഭക്തർക്ക് ആവശ്യമായ സൌകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തരുതെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂം സ്ഥാപിക്കണം. പമ്പ, ശബരിമല ഇടത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ ശുചീകരണ യജ്ഞം നടത്തേണ്ടതാണ്. പ്രസാദ വിതരണത്തിന് ആവശ്യമായ സാധന സാമഗ്രികളുടെ ലഭ്യതയും ഉറപ്പുവരുത്തണം. ഭക്തർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ, മന്ത്രിമാരായ കെ എം ഷാജി, പി കെ ബഷീർ, സി പി ജോൺ, ചീഫ് സെക്രട്ടറി ഡി ജി പി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രതിദിനം 3.25 ലക്ഷം നിർമ്മാണ ശേഷിയോടെ അരവണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിച്ചതായി ദേവസ്വം ബോർഡ് യോഗത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കാൻ ഒരുങ്ങുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മുതൽ 10 മണിവരെയായിരുന്ന പീക്ക് അവറുകൾ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുണ്ടെന്ന് KSEB അറിയിച്ചു. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യുന്നതിൽ സർക്കാർ വൻ പരാജയമെന്ന് മുൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 6080 മെഗാവാട്ട് വരെ ഉപഭോഗം കൂടിയിട്ടും LDF സർക്കാരിന്റെ കാലത്ത് പ്രതിസന്ധി ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടുമായിരുന്ന കരാർ LDF സർക്കാർ റദ്ദാക്കിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്കിടയാക്കിയതെന്ന ആരോപണം ശരിയല്ലെന്നും കരാർ റദ്ദ് ചെയ്തത് റെഗുലേറ്ററി കമ്മീഷനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ എന്നിവയെ പ്രതിനിധീകരിച്ചുള്ള കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ രാവിലെ പുരുഷന്മാരുടെ 5000 മീറ്റർ ഓട്ടമത്സരത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത്. ലോങ് ജംപ്, ഹൈജംപ്, ഷോർട്ട്പുട്ട്, ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ, 200 മീറ്റർ ഹീൽസ് ഹാമർ ത്രോ എന്നീ മത്സരങ്ങളും ഇന്ന് നടന്നുവരികയാണ്. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 5 കാറ്റഗറികളിലായി 600 കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഞായറാഴ്ചയാണ് സമാപനം.
0: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 6ാം സീസണ് ഈ മാസം 19 ആലപ്പുഴ കരുവാറ്റയിൽ തുടക്കമാകും. ഫൈനൽ അടക്കം ആകെ 11 മത്സരങ്ങളുള്ള CBL നവംബർ 21 കൊല്ലത്ത് നടക്കുന്ന പ്രസിഡന്റ് ട്രോഫിയുടെ സമാപനമാകും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ്. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ കടന്ന ഇന്ത്യ. ഇന്ന് നടന്ന ആദ്യ സെമിയിൽ മലേഷ്യയെ 3-1 ഇന്ത്യ പരാജയപ്പെടുത്തി. വനിതാ ഹോക്കി സെമിയിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് 2ാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. രാത്രി 8 മത്സരം. ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ കടന്നു. മറ്റന്നാളാണ് ഫൈനൽ മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 121 പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി 80 പോയിന്റ് നഷ്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. രാവിലെ കുറഞ്ഞ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടി. ഇന്നലത്തേതിൽ നിന്നും പവന് 800 രൂപ കുറഞ്ഞ് 113,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് നിലവിൽ വില. സംസ്ഥാനത്തെ 3 സർക്കാർ ആയുർവേദ കോളേജുകളിലെ BAMS പ്രവേശനത്തിനുള്ള അഖിലേന്ത്യാ ക്വാട്ട സീറ്റുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജിൽ 1 സീറ്റിന്റെ കുറവാണുള്ളതെന്നും ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇറാൻ പ്രസിഡന്റുമായും യുഎൻ സെക്രട്ടറി ജനറലുമായുമുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാജ്യത്ത് ആദ്യമായി വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണത്തിന് ഇന്നും സാധ്യതയെന്ന് KSEB. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: അതൊരു ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓൺ ഓഫേഴ്സ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓൺ ഓഫേഴ്സ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
4: നേടാം.
5: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
4: രണ്ടും ഒരുമിച്ച് ആയാലോ?
3: ഒരുമിച്ച് കിട്ടാനോ
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏത് റേഡിയോ 91.2.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാഭ്യാസ പ്രക്രിയ വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തികളിലൊന്നാണ്. ഇന്നൊരു പക്ഷേ രക്ഷകർത്താക്കൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ മക്കളുടെ എന്താഗ്രഹത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരെ നല്ല വിദ്യാഭ്യാസം ചെയ്യിക്കാനാണെന്നാണ് നമ്മുടെ മറുപടി. നല്ല വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് സമ്പന്നരായ മക്കളെയാണ്, നല്ല മക്കളെയല്ല എന്നൊരു വിമർശനം അവിടെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും വിദ്യാഭ്യാസ പ്രക്രിയയും ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ജീവിക്കാനാണ് വിദ്യാഭ്യാസം, ജീവിക്കാനാണ് വരുമാനം, സന്തോഷമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെ പല ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും നാം പറഞ്ഞു വെക്കാറുണ്ടെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയെ അത്തരത്തിലൊന്ന് ഉടച്ചു വാർക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലൊന്ന് ചിന്തിക്കാൻ നമുക്കിന്നും ആയിട്ടില്ല. ആഹാരം കഴിക്കുമ്പോഴും വസ്ത്രങ്ങൾ വാങ്ങുമ്പോഴും സന്തോഷിക്കുമ്പോഴുമെല്ലാം നാം കാരണം കണ്ടെത്തുന്നതും കാര്യമായി കരുതുന്നതും നമ്മുടെ ഇഷ്ടങ്ങളെയാണ്. ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക, ഇഷ്ടമുള്ള സ്ഥലത്തു നിന്ന് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ വാങ്ങുക, ഇഷ്ടമുള്ള വിനോദോപാധികൾ ഒക്കെ ആസ്വദിക്കുമ്പോഴും നമ്മുടെ പഠനമുറികൾ, പഠന പ്രക്രിയ ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതാണോ, അവരുടെ കൂടി ഇടപെടലോടുകൂടിയാണോ ഇത് നടക്കുന്നത് എന്നൊന്നും ഒട്ടും ചിന്തിക്കാറില്ല. അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് പലപ്പോഴും പലരും പറയാറുള്ളത്. 1846 മുതൽ 120 വരെ ജീവിച്ചിരുന്ന പ്ലൂട്ടോ, അദ്ദേഹം മനസ്സിനെക്കുറിച്ച് പറഞ്ഞത് മനസ്സെന്നാൽ എല്ലാം നിറയ്ക്കാനുള്ളൊരു പാത്രമല്ല, പക്ഷേ മനസ്സോ കത്തിക്കാൻ കഴിയുന്ന ഒരു വിറകാണത്രേ. നാം എല്ലാം ഇന്ന് വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായി കുട്ടിയുടെ മനസ്സാകുന്ന പാത്രത്തിലേക്ക് നിക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ അവൻ്റെ മനസ്സിൻ്റെ ചിന്തകളെ ഒന്നാളി കത്തിക്കാൻ, അവൻ ഉദ്ദേശിക്കുന്ന ദിശയിലേക്ക് അവൻ്റെ ചിന്താധാരയെ തിരിച്ചുവിടാനുള്ള ഒരു പ്രക്രിയയായി വിദ്യാഭ്യാസത്തെ നമ്മൾ കാണുന്നില്ല. ഇവിടെയാണ് വാസ്തവങ്ങൾ മാത്രം പഠിക്കുന്ന, ആ പഠിക്കുന്നത് എഴുതുന്ന ഒരു പ്രക്രിയയല്ല വിദ്യാഭ്യാസം. മനസ്സിനെ ശരിയാംവണ്ണം ചിന്തിക്കാൻ പഠിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസമെന്ന ഐൻസ്റ്റീൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത്. ഏതായാലും വിദ്യാഭ്യാസ പ്രക്രിയ മറ്റെല്ലാമെന്ന പോലെ കുട്ടികളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചുള്ള ഒന്നായി തീരട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ അധ്യാപകർക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആശംസകളും. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: Joy Alukkas, world's favorite jeweler.

ഒരു നിനവായി താനിരിക്കരുത്. അൻപിൻ വായത്തൊടലില്ലാതെ ഇതേ ഒന്നും ഇല്ല അല്ലവാ. അന്ധകാതലിൽ ഇനിമയും വലിയും നമ്മുടെ മിക അഴകാകെ കൊണ്ടുവന്നത് താൻ തമിഴ് തിരയി പാടലുകൾ. സിരിപ്പും വലിയും കാതലിൽ ഒവ്വൊരു തരുണവും ഇസയിലും വരികളിലും നാം മനതിൽ ആഴമാകെ പതിച്ചുവിട്ടന. സിറിയ സിറിയ നിലവുകളോടും നികഴ്വുകളോടും ആർജി ഐശ്വര്യയുടെ ഒവ്വൊരു സെവ്വായി വ്യാഴക്കിഴമയും ഇരവ് 10 മണിക്ക് മറക്കാമൽ ട്യൂൺ ചെയ്യുക. ഇന്ത്യ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-2643-691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.